ഒരു പെൻസിൽ നിർമ്മാതാവ് താനുണ്ടാക്കിയ പെൻസിലിനെ പെട്ടിയിലാക്കുന്നതിന് മുൻപായി അതിനോട് ഇങ്ങനെ പറഞ്ഞു, നിന്നെ നയിക്കാൻ മറ്റൊരു കൈയെ അനുവദിച്ചാൽ മാത്രമേ നിനക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയൂ. അതുപോലെ ഇടയ്ക്കിടെ മൂർച്ച കൂട്ടുന്നതിൻ്റെ വേദന അനുഭവിക്കേണ്ടി വരുമെങ്കിലും നിന്നെ കൂടുതൽ മികച്ചതാക്കാൻ അത് അത്യന്താപേക്ഷിതമാണ്. നിനക്ക് സംഭവിക്കുന്ന തെറ്റുകൾ തിരുത്താൻ എപ്പോഴും സാധിക്കും. കൂടാതെ നിന്റെ പുറമൂടിയേക്കാൾ നിന്റെ ഉള്ളിലെ കാമ്പിനാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ വിലയുള്ളത്. ഏറ്റവും പ്രധാനമായി നീ കടന്നുപോകുന്ന ഏത് പ്രതലത്തിലും നിന്റേതായ ഒരു നല്ല അടയാളം നീ ബാക്കിവെക്കണം. നമ്മളും ഈ പെൻസിലിനെ പോലെയാണ്. ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന വേദനകളും പ്രശ്നങ്ങളും നമ്മെ കൂടുതൽ മികച്ചവരാക്കാൻ വേണ്ടിയുള്ളതാണ്. പുറമൂടിയേക്കാൾ ആന്തരിക നന്മകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ തെറ്റുകൾ തിരുത്തി എവിടെ പോയാലും നമ്മുടേതായ ഒരു നല്ല വ്യക്തിമുദ്ര പതിപ്പിക്കാൻ നാം എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 20, കൊല്ലവർഷം 1201, കർക്കിടകം 4, തിങ്കളാഴ്ച. ഇന്ന് ലോക ചാന്ദ്രദിനം. എല്ലാ വർഷവും ജൂലൈ 20 ലോക ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. 1969 ജൂലൈ 20 അമേരിക്കയുടെ അപ്പോളോ 11 ദൗത്യത്തിലൂടെ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ചരിത്രപരമായ വാർഷികം അനുസ്മരിക്കുന്നതിനായി 2021 UN ഇതിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. സ്പേസ് യാത്രികരായ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രന്റെ ഉപരിതലത്തിൽ നടന്ന ആ വിസ്മരണീയമായ നിമിഷത്തെ ഓർമ്മിപ്പിക്കുന്നതിനൊപ്പം തന്നെ മനുഷ്യരാശിയുടെ ബഹിരാകാശ ഗവേഷണങ്ങളിലെ മുന്നേറ്റങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും ഈ ദിനം ലക്ഷ്യമിടുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയെ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ എഫ് എം 90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
3: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ എഫ് എം 90.
4: മോർണിംഗ് മോജോ.

0: மார்னிங் போஜோ.
1: Hey, hello, very good, good morning and welcome to Morning Mojo with me, RJ Sultana on Astraya FM 90, Nadinopam, Natharkopam. Studio Klakali Pol Samayam Krithiyam 7 Mani Kalinju Krithiyam 1 Minute Ayirikkanale. Ini Adutha 10 Mani Vare Ningalodoppam Oru Updatesum Oru Kittilum Beautiful Aayittulla Paattukalum Play Cheythu Tharan Povunnathum Njan Thanneyanu. Innathe Divasam Namukku Oru Fresh Aayittulla Oru Beautiful Aayittulla Oru Kottodu Koodi Thanne Start Cheyyamalle. Every day is a fresh beginning. Take ഡ്രീപ് ബ്രീത്ത് സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ. അതെ, ഓരോ പ്രഭാതവും നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം തന്നെയാണ്. ഇന്നലത്തെ സങ്കടങ്ങളും ടെൻഷനുകളും എല്ലാം അവിടെ തന്നെ നിൽക്കട്ടെ. ഒരു വലിയ പുഞ്ചിരിയോടെ ഈ പുതിയ ദിവസത്തെ നമുക്ക് വരവേൽക്കാം അല്ലെ. നമ്മളെ കാത്ത് ഒരുപാട് പുതിയ അവസരങ്ങൾ ഈ പകൽ നമുക്കായി കാത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ അത് രാവിലെ തന്നെ എഴുന്നേറ്റ് നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നവരായിരിക്കാം. മറ്റു ചിലർ ഓഫീസിലേക്കും വർക്കിനും ഒക്കെ പോകാൻ വേണ്ടി ധൃതി പിടിച്ച് റെഡിയാകുന്നവരും ആയിരിക്കാം. അല്ലെങ്കിൽ ഇതിനോടകം വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്യുന്നവരോ അതും അല്ലെങ്കിൽ നമ്മുടെ വേൾഡ് കപ്പിന്റെ ആ ഒരു ആവേശത്തിലൊക്കെ ഹാങ് ഓവർ ഒക്കെ ആയിട്ട് ഉറക്കച്ചടവോടുകൂടിയൊക്കെ ഇപ്പോഴും കണ്ണു തിരുമി കിടക്കുന്നവരും ആയിരിക്കാം. നിങ്ങളിതിൽ ഏത് കാറ്റഗറിയിൽ പെടുന്നവരാണെന്നൊന്നും അറിയില്ല. എങ്കിരുന്നാൽ പോലും എല്ലാവർക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ, ഒരു ഗുഡ് മോർണിംഗ് വീണ്ടും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ മോർണിംഗ് മോജോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: மார்னிங் மோஜோ.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇന്നത്തെ ദിവസത്തിന് ഒരു അടിപൊളി സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്ന് അറിയാമോ? യെസ്, ഇന്ന് ജൂലൈ 20th ആണ്. അതായത് നാഷണൽ മൂൺ ഡേ, അഥവാ നമ്മുടെ സ്വന്തം ചന്ദ്രദിനമാണിന്ന്. നമ്മൾ ഇന്നും രാത്രി നോക്കി കൊതിക്കുന്ന ആ ചന്ദ്രനെ ഇന്ന് ലോകം മുഴുവൻ നെഞ്ചോട് ചേർക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ദിവസം ആഘോഷിക്കുന്നത് എന്നറിയാമോ? 1969 ജൂലൈ 20th ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത്. മനുഷ്യന് ഇതൊരു ചെറിയ ചുവടുവെപ്പായിരിക്കാം, പക്ഷേ മനുഷ്യരാശിക്ക് ഇതൊരു വലിയ കുതിച്ചു ചാട്ടം തന്നെയാണ് എന്ന് നീൽ ആംസ്ട്രോങ് പറഞ്ഞത് ഈ ഒരു ദിവസം തന്നെയാണ്. ആകാശത്തെ ആ അത്ഭുതത്തെ തൊട്ടറിഞ്ഞതിൻ്റെ ഓർമ്മ പുതുക്കാനാണ് നമ്മൾ ഇന്ന് ചന്ദ്രദിനമായിട്ട് ആഘോഷിക്കുന്നത്. അസാധ്യമായി ഒന്നുമില്ലെന്നും, അതായത് മനുഷ്യന്മാർക്ക് അസാധ്യമായി ഒന്നുമില്ലെന്നും വലിയ സ്വപ്നങ്ങൾ കാണണമെന്നും ഈ ദിവസം നമ്മളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗിൽ ആകാശത്തെ ചന്ദ്രനെ പോലെ നിങ്ങളുടെ മുഖത്തും ഒരു വലിയ പുഞ്ചിരി വിരിയട്ടെ. സ്റ്റേ ട്യൂൺ ടു മോർണിംഗ് മോജോ.
2: ക ക ക പ രേ സ സ നി ദ സ സ രേ.

0: ഇതെന്തൊരു
1: ശല്യം.
2: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
3: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് അടുത്ത മാസം 13 വരെയുള്ള സമ്മേളനം സാക്ഷിയാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ആദ്യഘട്ടത്തിൽ മാൾഡോവ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ കേരള PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ അർജന്റീനയെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ ഒരു ഗോളിന്. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഒരു റിപ്പോർട്ട്.
1: വർഷകാല സമ്മേളനത്തിൽ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ലോക്സഭയും, ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ 2026 എന്നിവയും വർഷകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഇന്നലെ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ 40 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി 50-ലധികം നേതാക്കൾ പങ്കെടുത്തു. സമ്മേളന നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ പിന്തുണ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. സമ്മേളനം തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ റിജിജു പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സാമ്പത്തിക ഉപദേശക സമിതി യോഗം ലോക്സഭാ സ്പീക്കർ ഓം ബിർള വിളിച്ചു ചേർത്തു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സർക്കാർ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ക്രിയാത്മക ചർച്ചകൾക്കും അർത്ഥവത്തായ പങ്കാളിത്തത്തിനും വർഷകാല സമ്മേളനത്തിൽ പ്രാധാന്യം നൽകണമെന്ന് ശ്രീ ഓം ബിർള പറഞ്ഞു. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമേനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകൾ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ ഇരു രാജ്യങ്ങളിലേക്കുമുള്ള സന്ദർശനം ചരിത്രപരമാകുമെന്ന് മാൾഡോവ റൊമാനിയ അംബാസിഡർ മനോജ് കുമാർ മൊഹപാത്ര പറഞ്ഞു. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പശ്ചിമബംഗാൾ സന്ദർശനം തുടരുന്നു. കൊൽക്കത്തയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അമുൽ തൈര് ഉൽപാദന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിച്ചു. പശ്ചിമബംഗാളിലെ ക്ഷീരകർഷകർക്ക് ഇതിലൂടെ ഏറെ പ്രയോജനമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. ഏകീകൃത സിവിൽ കോഡിന്റെ പ്രധാന വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് ഒന്നിലധികം വിവാഹങ്ങൾക്ക് സാധുതയുണ്ടാകില്ല. ലിവിൻ ബന്ധങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കും. വിവാഹമോചനത്തിന് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം ലഭിക്കും. ഗോത്രവിഭാഗങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ സഫ്ദർജംഗ് ആശുപത്രിയിലെ ചികിത്സയിൽ ഇടപെടാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചു. ജന്തർ മന്ദിറിൽ നിന്ന് സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സർക്കാരിന്റെ തീരുമാനം ഏകപക്ഷീയമാണെന്ന് പറയാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. വാങ്ചുക്കിനെ ഉടൻ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഉത്തരവിടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഡോക്ടർമാർ നിരീക്ഷിച്ചു വരികയാണെന്നും കോടതി നിരീക്ഷിച്ചു. വാങ്ചുക്കിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ചിനും ഘോഷയാത്രയ്ക്കും അനുമതി തേടുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രദേശത്ത് പ്രാബല്യത്തിൽ ഉണ്ടെന്നും അതിനാൽ ജന്തർ മന്ദർ ഒഴികെ മറ്റിടങ്ങളിൽ 5 അതിലധികമോ വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1-800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 58-ാമത് അന്താരാഷ്ട്ര രസതന്ത്ര ഒളിമ്പ്യാഡിൽ 4 സ്വർണ മെഡലുകൾ നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മത്സരത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമിന്റെ സമർപ്പണവും ശാസ്ത്രത്തോടുള്ള അഭിനിവേശവും രാജ്യത്തിന് അഭിമാനമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലിത്വാനിയയിൽ നടന്ന 37-ാമത് അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ടീമിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഫിഫ ലോകകപ്പിന്റെ ആവേശ പോരാട്ടത്തിൽ ലാറ്റിനമേരിക്കൻ കരുത്തരായ അർജന്റീനയെ വീഴ്ത്തി സ്പെയിനിന് ലോക കിരീടം. വീറും വാശിയും നിറഞ്ഞ ഫൈനൽ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പാനിഷ് പട വിജയക്കൊടി പാറിച്ചത്. സ്പെയിനിന്റെ ചരിത്രത്തിലെ 2-ാം ലോകകപ്പ് കിരീട നേട്ടമാണിത്. വിശദാംശങ്ങളിലേക്ക്.
1: 2010-ൽ ദക്ഷിണാഫ്രിക്കയിൽ കിരീടമുയർത്തി 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് സ്പെയിൻ വീണ്ടും ലോക ചാമ്പ്യന്മാരാകുന്നത്. നിശ്ചിത സമയത്തും ഇഞ്ചുറി ടൈമിലും ഇരു ടീമുകൾക്കും ഗോൾ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീളുകയായിരുന്നു. മത്സരത്തിലുടനീളം സ്പെയിൻ നിറഞ്ഞു കളിച്ചപ്പോൾ അർജന്റീനയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഒടുവിൽ എക്സ്ട്രാ ടൈമിൽ 106-ാം മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ തകർപ്പൻ ഗോൾ സ്പെയിനിനെ ലോക കിരീടത്തിലേക്ക് നയിച്ചു. സ്പാനിഷ് പ്രതിരോധം കാത്ത കരുത്തുറ്റ പ്രകടനത്തിന് മുന്നിൽ ലയണൽ മെസ്സിയുടെ അർജന്റീനയൻ നിര പാടെ പതറിപ്പോയി. മത്സരത്തിൽ മൊത്തം 120 മിനിറ്റ് കളിച്ചിട്ടും വെറും 2 ഷോട്ടുകൾ മാത്രമാണ് അർജന്റീനയ്ക്ക് സ്പെയിൻ പോസ്റ്റ് ലക്ഷ്യമാക്കി ഉതിർക്കാനായത്. ഇതിനിടെ ഇഞ്ചുറി ടൈമിൽ 2-ാം മഞ്ഞ കാർഡും പിന്നാലെ മാച്ചിംഗ് ഓർഡറും ലഭിച്ച് മിഡ്ഫീൽഡർ എൻസോ ഫെർണാണ്ടസ് പുറത്തായതോടെ അർജന്റീന 10 പേരായി ചുരുങ്ങിയതും കനത്ത തിരിച്ചടിയായി. അതിനിടെ ഗ്രൌണ്ടിന് പുറത്തെ മോശം പെരുമാറ്റത്തിന്റെ പേരിൽ അർജന്റീന കോച്ച് ലയണൽ സ്കലോണിക്ക് യെല്ലോ കാർഡ് ലഭിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന ഫുട്ബോൾ മാമാങ്കത്തിനാണ് ഇന്നലെ പരിസമാപ്തിയായത്. സ്പെയിനിന്റെ കിരീടനേട്ടം സമ്മാനിച്ച ഓർമ്മകളുമായി 2030-ലെ ലോകകപ്പിനുള്ള കാത്തിരിപ്പിലാണ് ഇനി ഫുട്ബോൾ ആരാധകർ. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മെറ്റലൈഫ് സ്റ്റേഡിയത്തിലെ കലാശക്കളിയിൽ ഇതിഹാസ താരം മെസ്സിയുടെ അർജന്റീനയെ വീഴ്ത്തി സ്പെയിൻ കാൽപന്തിന്റെ വിശ്വകിരീടം നേടിയിരിക്കുന്നു. ഒപ്പം ആവേശത്തിന്റെ അലകളെ തീർത്ത ഒരു കാൽപന്ത് കാലം കൂടി പോയി മറയുന്നു. ലോകകപ്പ് 2026 വിട പറഞ്ഞിരിക്കുന്നു. ചില രാത്രികൾ ഉറക്കമില്ലാതെയാക്കി, ചില നിമിഷങ്ങൾ കണ്ണീരാക്കി, ചില ആഘോഷങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർമ്മയാക്കി. അവസാന വിസിലോടെ ആ അമേരിക്കൻ ലോകകപ്പ് ചരിത്രത്തിലേക്ക്. വീണ്ടും 4 വർഷത്തെ കാത്തിരിപ്പ്. ഇനി 2030-ൽ യൂറോപ്പിലും ആഫ്രിക്കയിലും തെക്കേ അമേരിക്കയിലുമായി വീണ്ടും കാണാം. ഒരു ലോകകപ്പ് കൂടി അവസാനിച്ചു. പക്ഷേ ആരാധകരുടെ മനസ്സിൽ അത് സമ്മാനിച്ച ഓർമ്മകൾക്ക് ഒരു നാടും മരണമില്ല.
0: ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന 3-ാം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 27 റൺസ് വിജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര 2-1 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ഇംഗ്ലണ്ട് ഉയർത്തിയ 388 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയുടെ ഇന്നിംഗ്സ് 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 360 റൺസിൽ അവസാനിച്ചു. ജേക്കബ് ബേഥേലാണ് കളിയിലെ കേമൻ. ജോ റൂട്ടാണ് മാൻ ഓഫ് ദി സീരീസ്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും ജൂലൈ 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് അടുത്ത മാസം 13 വരെയുള്ള സമ്മേളനം സാക്ഷിയാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ആദ്യഘട്ടത്തിൽ മാൾഡോവ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ കേരള PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ അർജന്റീനയെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ ഒരു ഗോളിന്. വാർത്തകൾ കഴിഞ്ഞു.
4: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
6: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
9: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
10: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
11: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്. Yeah.

0: மார்னிங் மோஜோ.
1: Yes, we are back on Morning Mojo with me, RJ Sultana on Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അങ്ങനെതാ നമ്മൾ കാത്ത് കാത്ത് കഴിഞ്ഞ ഒരു മാസത്തോളം ഉറക്കമൊക്കെ മാറ്റിവെച്ച് കാത്തിരുന്ന ഒരു ദിവസമാണല്ലേ ഇന്നലെ, അഥവാ ഇന്ന് വെളുപ്പിനെ എന്ന് പറയുന്നത്. ആരാകും ആ ടൈറ്റിൽ വിന്നർ എന്ന് നമ്മളൊക്കെ ആവേശത്തോടെ കാത്തിരുന്ന ഒരു ദിവസമാണല്ലോ ഇന്ന്. യെസ്, ഇതാ 2026 വേൾഡ് കപ്പിന് ആ ചുംബനം നൽകിയിരിക്കുന്നത് സ്പെയിനാണ്. എന്തൊരു ഫൈനൽ തന്നെയായിരുന്നല്ലേ. അർജന്റീന ും സ്പെയിനും തമ്മിൽ നല്ലൊരു കിടിലം പെർഫോമൻസ് തന്നെയായിരുന്നു. റണ്ണറപ്പായി മാറിയെങ്കിലും അർജന്റീനയുടെ കാര്യം നമ്മൾ എടുത്തു തന്നെ പറയേണ്ട ഒന്നാണ്. നല്ല ചെറുചുറുക്കോടെ അവരും കട്ടയ്ക്ക് നല്ല ഡിഫെൻഡ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. ഒട്ടും വിട്ടുകൊടുക്കാൻ അവരും തയ്യാറായിരുന്നില്ല. പക്ഷേ സ്പെയിൻ അതിഗംഭീരമായിട്ട് തന്നെ കളിച്ചു. അങ്ങനെ ആ ലോകകപ്പ് അവർ വീണ്ടും സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ സ്പെയിൻ്റെ കാര്യം പറയാനാണെങ്കിൽ രണ്ടാമത് തവണയാണ് സ്പെയിൻ നമ്മുടെ ആ ഒരു കിരീടം സ്വന്തമാക്കുന്നത്. ഇതിനിടയിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച് ആ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് എംബാപ്പയാണ്. ആൻഡ് മൂന്നാം സ്ഥാനത്തിൽ എത്തിയിരിക്കുന്നത് ഇംഗ്ലണ്ടാണ്. എന്തായാലും ഫുട്ബോൾ ആരാധകർക്കൊക്കെ ഇതൊരു ഒന്നൊന്നര വേൾഡ് കപ്പ് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു ആവേശത്തിൽ സ്പെയിൻ ആരാധകർക്കും ഫുട്ബോൾ പ്രേമികൾക്കും വേണ്ടി നമുക്കൊരു അടിപൊളി പാട്ട് കേൾക്കാം.

0: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഇനി ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ട്.
1: ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ. മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: morning, Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Austria FM 90. Nadinuppam, Natarkuppam. Studio clock le pol samayam krithyam 8 mani kazhinju krithyam 1 minute aayirikkanalle. Appo nammude Morning Mojo le ee oru time education segment aanu ini korchu nerthike. Nammal educationumayi bendhappettittulla informationum kaaryangalum aanu kelkkan pogunnathu. Sadharana ഒരു തിങ്കളാഴ്ച രാവിലെ എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര മടിയുള്ളൊരു ദിവസമാണല്ലേ. എന്നാൽ ഇന്നത്തെ ദിവസം അങ്ങനെയല്ല കേട്ടോ. പ്രത്യേകിച്ച് ഇന്നലെ ഉറക്കം ഒഴിച്ച് ഫുട്ബോൾ വേൾഡ് കപ്പ് ഫൈനലൊക്കെ കണ്ട് നമ്മുടെ കൊച്ചു മിടുക്കന്മാർക്കും മിടുക്കികൾക്കും ഒക്കെ ഇതിലീ വലിയൊരു സന്തോഷ വാർത്തയില്ല ഇന്ന് രാവിലെ കേൾക്കാനില്ല അല്ലേ. വേറൊന്നുമല്ല, ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകൾക്കും കോളേജുകൾക്കും സർക്കാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനൊരു അടിപൊളി തീരുമാനം എടുത്തിരിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടാണ് കുട്ടികൾക്ക് ഈ ഒരു അവധി പാസ്സാക്കി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി കളിയൊക്കെ കണ്ട് കിടക്കാൻ വൈകിയവർ ഒന്നും ഇനി വേഗമൊന്നും എഴുന്നേൽക്കേണ്ട, കുറച്ച് നേരം കൂടി എന്തായാലും കിടന്നുറങ്ങിക്കോളൂ. അപ്പം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല അങ്ങ് മണിപ്പൂരിലും മേഘാലയയിലും ഒക്കെ ഇന്നത്തെ ദിവസം അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഈ ഒരു അവധിക്ക് പകരമായിട്ട് മറ്റൊരു പ്രവൃത്തി ദിനം ഉണ്ടായിരിക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. അതെന്നാണെന്ന് പിന്നീട് പറയുന്നതാണ് കേട്ടോ. എന്തായാലും ഇന്നത്തെ ദിവസം കുട്ടികളൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിക്കട്ടെ. അപ്പോൾ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
2: അസിസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: പെരിപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90. Naadinoppam, naattarkoppam. Studio clock le pol samayam krithyam 8 mani kazhinju krithyam 13 minute aayirikkanalle. Appo ini nammal kelkuvan pogunnathu nammude vidyarthikalkku vendittulla pratheekichu VHSE plus 1 admission vendi kaathirikkunna kootukarkku vendittulla oru pradhanapetta update aanu. VHSE yude aadhi supplementary allotment result vannittundu ketto. Allotment kittiyavarkku ee varuna budhan ഴ്ച വൈകുന്നേരം 4 മണിവരെ സ്കൂളുകളിൽ പോയി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ ലിസ്റ്റിൽ പേര് വന്നില്ലല്ലോ എന്ന് കരുതി ആരെ വിഷമിച്ചിരിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഈ വരുന്ന വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ വരുന്നതായിരിക്കും. ആ ലിസ്റ്റിൽ ഉള്ളവർക്ക് വെള്ളിയും ശനിയുമായിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഈ രണ്ടാമത്തെ അലോട്ട്മെന്റും കൂടി കഴിഞ്ഞിട്ടായിരിക്കും സ്കൂളും വിഷയവും ഒക്കെ മാറ്റാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക. എന്തായാലും ഓഗസ്റ്റ് 5-ാം തീയതിയോടെ ഈ മാറ്റങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം എല്ലാവർക്കും ക്ലാസ് ഒക്കെ തുടങ്ങാനുള്ള ഒരു സമയമൊക്കെ ഇങ്ങനെ പൂർത്തിയാവും. അപ്പോൾ എന്തായാലും VHSE അഡ്മിഷൻ കാത്തിരിക്കുന്ന കൂട്ടുകാർക്ക് ഈ ഡേറ്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
6: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: மார்னிங் மோஜோ.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashriya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, കൃത്യം 30 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷൻ സെഗ്മെൻ്റ് ആണ്. ഇനി അടുത്ത 9 മണി വരെ സോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിഷസും കാര്യങ്ങളും അറിയിക്കുവാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0474 2919090 0474 2919090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വാസം കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490090 5262669090. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലി ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: സത്യസന്ധതയാണ് ഏറ്റവും വലിയ ധൈര്യം, സംതൃപ്തിയാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഇവ രണ്ടും കൂടെ ഉണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും. ശുഭദിനം നേരുന്നു സുലൈ എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമ്മൾ ഇപ്പം എത്ര നമ്മുടെ ക്യാഷ് ഉണ്ട്, എന്തൊക്കെ നമുക്ക് ഫേമസ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും സത്യസന്ധമായിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ അതിനേക്കാൾ വെല്ലുന്ന ഒരു കോൺഫിഡൻസ് നമ്മുടെ ലൈഫിൽ മറ്റൊന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാമല്ലേ. മറ്റൊന്നാണ് നമ്മുടെ സംതൃപ്തി. നമ്മളൊരു കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിനെക്കാട്ടി വലിയൊരു സമ്പത്തും ഇല്ല. അപ്പോൾ ഈ ഒരു കാര്യവും ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവർക്ക് ഹാപ്പിയായിട്ട് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട് അയച്ചിട്ടുള്ള സുലൈ ചേട്ടന് നല്ലൊരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: സന്തോഷമോ സങ്കടമോ മറ്റുള്ളവരിൽ നിന്ന് വരുന്നതല്ല, പക്ഷെ മറ്റുള്ളവരിൽ നിന്നും സന്തോഷം കിട്ടണം എന്ന പ്രതീക്ഷ സങ്കടത്തിനുള്ള വലിയൊരു കാരണമാകും. സത്യമല്ലേ? കാരണം ഒരിക്കലും മറ്റുള്ളവരായിരിക്കില്ല ഒരു പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു സങ്കടത്തിൻ്റെ കാരണം. നമ്മൾ അവരിൽ നിന്ന് അവരെൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല എന്നുള്ളൊരു കാരണമാണ് നമ്മളിപ്പോൾ പല വിഷമങ്ങൾക്കും നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺ. അപ്പോൾ ആരും മറ്റുള്ളവരിൽ നിന്നും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും കാര്യത്തിൽ സംതൃപ്തിയും എല്ലാം തന്നെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ട് ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
4: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
5: Fashionum trendum ini swapnamalla, ningalude fashion swapnangal ini mithamaya vilayil. Bhavana Fashion and Retail, Kottarakkara. Bhavana, a complete fashion destination. Say

0: Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു. കൃത്യം 44 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മുഹമ്മദ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ് റേഡിയോ ആസ്ട്രിയ FM. ഉള്ളത്തിൽ സന്തോഷിക്കാൻ കഴിഞ്ഞാൽ ഉള്ളു തുറന്ന് ചിരിക്കാൻ സാധിക്കും. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരുന്നാൽ ആരോടും പരിഭവങ്ങളില്ലാതെ ജീവിക്കാം. ഇന്ന് വിശേഷ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ആശംസകളും നന്മകളും നേരുന്നു. ശുഭദിനാശംസകളോടെ PV മുഹമ്മദ്, വടക്കേ വാവനൂർ എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. സത്യമല്ലേ, കാരണം നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ഉള്ളതിൽ ഹാപ്പി ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉള്ളു തുറന്ന് ഹാപ്പി ആവാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഉള്ളു തുറന്ന് ചിരിക്കുവാൻ സാധിക്കട്ടെ. ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷസ് അറിയിച്ച് മുഹമ്മദ് ചേട്ടനും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തിങ്കളാഴ്ച ദിവസം വിഷ് ചെയ്യുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് വിജയ ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ആത്മവിശ്വാസമാണ് ഏറ്റവും പ്രധാന ആയുധം. ഓരോ ദിവസവും ആത്മവിശ്വാസത്തോടെ തുടങ്ങുക. അതൊരു പക്ഷേ വിജയം നൽകില്ലായിരിക്കും, പക്ഷേ ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള ധൈര്യം നൽകും. ശുഭദിനം എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. സത്യമല്ലേ, കാരണം നമ്മൾ മുന്നോട്ട് പോകുന്ന ഓരോ മൊമെൻറ്റിലും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്താൽ ഒരു പക്ഷേ നമുക്ക് വിജയം സാധിക്കണം എന്നില്ല, പക്ഷേ അതിലുപരി നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം നമുക്ക് ലഭിക്കും അല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ല ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആൻഡ് ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട് അയച്ചിട്ടുള്ള വിജയ് ചേച്ചിക്കും നല്ലൊരു തിങ്കളാഴ്ച ദിവസം വിഷയമാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജി ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ് ആസ്ട്രിയ, ഇന്ന് എൻ്റെ ചെറുമകളായിട്ടുള്ള അനുപ്രിയയ്ക്ക് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എന്ന് പറഞ്ഞാണ് റാംജി ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും റാംജി ചേട്ടൻ്റെ ചെറുമകളായിട്ടുള്ള അനുപ്രിയയ്ക്ക് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇതുപോലെ നല്ലൊരു വിഷസ് അറിയിച്ച് റാംജി ചേട്ടനും നല്ലൊരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വിഷസും കാര്യങ്ങളും അറിയിക്കുവാനായി വിളിക്കാം ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസും കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526-490-90. 9526-690-90. So keep on listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9:00 and the time is 9:00.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana on Ashraya FM 90. Nadinopam, Natarkopam. Studio clock le pol samayam krithyam 9 mani kazhinju krithyam 1 minute aayirikkanalle. Adhaayathu nammude Morning Mojo le wishing segment namukku idodu koodi wind up lote pogeyende. Samayam aayirikkana adhinu munnayi aadyam thanne message aayichirikkunnathu Deepu Chetanaanu. Chetan aayichirikkunnathu inganeyanu. Gushan kottikkum Anamikkum Anushikkum nalloru divasam neerunnu, nalloru thodakkam aavatte ennu parnjaanu Deepu Chetan message. അപ്പൊ എന്തായാലും ഇവർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം അറിയിച്ച് ദീപു ചേട്ടനും നല്ലൊരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അഞ്ചു ആണ്, അഞ്ചു അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: വെറുപ്പിനെ ചെറുക്കാൻ ഏറ്റവും മികച്ച ആയുധം സ്നേഹമാണ്. സ്നേഹത്തോട് തുടങ്ങാം, നല്ലൊരു ദിനം, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാണ് അഞ്ചു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, കാരണം എത്ര ഒരു മനുഷ്യനോട് നമുക്ക് ദേഷ്യവും വെറുപ്പും ഉണ്ടെങ്കിൽ പോലും ഉള്ളിൽ ഒരല്പം മാറിയിരിക്കുന്ന ഒരു സ്നേഹത്തെ പ്രകടമാക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാ ദേഷ്യവും വാശിയുമെല്ലാം, അല്ലേ? അപ്പോൾ എല്ലാവർക്കും പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുവാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മോർണിംഗ് മജോലി വിഷിംഗ് സെഗ്മെൻറ്റ് ഇതോടുകൂടി ഇങ്ങനെ വൈൻഡപ്പിലോട്ട് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ കേട്ടറിയുവാനുണ്ട്. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: மார்னிங் மோஜோ.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90, Nadinuppam, Natarkuppam. Studio clock ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു. കൃത്യം 13 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അങ്ങനെ കുറച്ച് നേരത്തെ വിഷയം സെഗ്മെന്റിലൂടെ വിശ്വസും കാര്യങ്ങളും ഒക്കെ കേട്ടു. ഇപ്പോൾ ഇതാ നമ്മൾ വീണ്ടും നമ്മുടെ അപ്ഡേറ്റ്സിലോട്ട് ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇങ്ങനെ കേൾക്കാനായിട്ട് വന്നിരിക്കുകയാണല്ലേ. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീടുകളിലെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണത്. കഴിഞ്ഞ 10 വർഷമായി ആധാർ കാർഡ് പുതുക്കാത്ത ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാൻ ചെറിയൊരു തടസ്സം നേരിടുന്നുണ്ട്. വിരലടയാളവും കണ്ണിലെ വിവരങ്ങളും ശരിയായി മാച്ച് ആവാത്തത് കൊണ്ടാണിത്. പക്ഷെ ആരും ഇതിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേഗത്തിൽ തന്നെ ആധാറിലെ നിങ്ങളുടെ വിവരങ്ങൾ ഒന്ന് പുതുക്കിയാൽ മാത്രം മതി. 3-4 ദിവസത്തിനുള്ളിൽ അത് ശരിയാവുകയും ചെയ്യും. അതിനുശേഷം സുഗമമായ മസ്റ്ററിംഗ് നടത്താവുന്നതുമാണ്. ഇനി വിരലടയാളം പതിയാത്ത പ്രശ്നമുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങി നിങ്ങളുടെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ നൽകിയാൽ മാത്രം മതി. സെപ്റ്റംബർ 30 വരെ ഇതിനായി നമുക്ക് സമയമുണ്ട് കേട്ടോ. മാത്രമല്ല, കിടപ്പ് രോഗികൾക്ക് അടുത്ത മാസം മുതൽ വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് ചെയ്ത് കൊടുക്കുന്നതുമാണ്. അപ്പോൾ ഈ ഒരു വിവരം ആവശ്യമുള്ളവരിലേക്ക് എല്ലാം ഒന്ന് എത്തിക്കാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Perepadan's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
8: പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിരാ കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തെറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിന്റെ മഞ്ച് കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു,

0: மார்னிங் மோஜோ.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astrea FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അങ്ങനെ ഇതാ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ നമ്മുടെ മലയാള സിനിമ ശരിക്കും തകർപ്പൻ വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ വേദിയിൽ ഇത്തവണ നമ്മുടെ സ്വന്തം വികാസ് സ്റ്റാർ മമ്മൂക്ക ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ ആ ഞെട്ടിക്കുന്ന അഭിനയത്തിലൂടെ മികച്ച നടനുള്ള അവാർഡ് വീണ്ടും നേടിയിരിക്കുകയാണ്. ഇതിനൊപ്പം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വൈക്കം വിജയലക്ഷ്മി AR എന്ന സിനിമയിലെ അങ്ങ് വാനക്കോണലി എന്ന മനോഹരമായിട്ടുള്ള പാട്ടിലൂടെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും നേടി നമുക്ക് ഏവർക്കും വലിയൊരു സർപ്രൈസ് സമ്മാനിച്ചിരിക്കുകയാണല്ലേ. മികച്ച മലയാള സിനിമയായി ഫെമിനിജി ഫാത്തിമ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മികച്ച ചിത്രത്തിനുള്ള മെയിൻ അവാർഡ് യാമി ഗൗതമിന്റെ Article 370 സ്വന്തമാക്കിയിരിക്കുകയാണ്. തമിഴിൽ തകർപ്പൻ പെർഫോമൻസ് കൊണ്ടുവന്ന ഒരു കിട്ടിലം സിനിമ തന്നെയാണല്ലേ അമരൻ എന്ന് പറയുന്നത്. ഈ അമരൻ എന്ന സിനിമയുടെ സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകനായപ്പോൾ ധനുഷിന്റെ റായൻ എന്ന തമിഴ് സിനിമ ഏറ്റവും മികച്ച ചിത്രമായി മാറിയിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അവാർഡ് വേദിയിൽ ഇത്തവണ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സിനിമകളുടെ ഒരു വലിയ വേട്ട തന്നെയായിരുന്നു എന്ന് മാത്രമല്ല മൊത്തത്തിൽ തൂക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും ഈ അവാർഡ് നേടിയ എല്ലാ ജേതാക്കൾക്കും നമ്മുടെ ആസ്ട്രിയ FM 90 പേരിൽ ഒരു ആശംസകൾ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
6: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
8: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലുമുള്ളപ്പോൾ.
7: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: മോർണിംഗ് ഓജോ.
2: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മൾ ഈയിടെയായിട്ട് നിരന്തരം നമ്മുടെ വാട്സപ്പിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്കാമിനെ പറ്റിയാണ് കേട്ടോ നമ്മളിനി കേൾക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രി ജൻധൻ യോജന അഥവാ PMJDY വഴി 13 മുതൽ 65 വയസ്സ് വരെയുള്ളവർക്ക് 50,000 മുതൽ 2,00,000 രൂപ വരെ സാമ്പത്തിക സഹായം ലഭിക്കും എന്നൊരു മെസ്സേജ് ഇപ്പോൾ വാട്സപ്പിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. ഇതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ തുടങ്ങി എന്നും പറഞ്ഞ് ഒരു ലിങ്കും അവർ ഇതിനൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ശ്രദ്ധിക്കുക, ഈ മെസ്സേജ് പൂർണ്ണമായും വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ PIB ഫാക്ട് ചെക്ക് വിഭാഗം തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരിക്കും എന്താണ് കാര്യമെന്നല്ലേ? ജൻധൻ യോജന വഴി അക്കൗണ്ട് എടുക്കുന്നവർക്ക് സൗജന്യമായി കിട്ടുന്ന റുപേ ഡെബിറ്റ് കാർഡിനൊപ്പമുള്ള പരമാവധി 2,00,000 രൂപയുടെ അപകട ഇൻഷുറൻസിനെയാണ് ഇവർ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പണമായി കിട്ടുമെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നേരിട്ട് യാതൊരുവിധ സാമ്പത്തിക സഹായവും ഈ പദ്ധതി വഴി നൽകുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ഈ വ്യാജ മെസ്സേജുകൾക്കൊപ്പമുള്ള ലിങ്കിൽ ദയവായി ആരും ക്ലിക്ക് ചെയ്യാതിരിക്കുക. അതിൽ കയറി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളോ പേഴ്സണൽ ഡീറ്റെയിൽസോ പാസ്വേഡോ OTPയോ ഒന്നും ഒരു കാരണവശാലും ഷെയർ ചെയ്യരുത്. നമ്മുടെ ചെറിയൊരു അശ്രദ്ധ മതി തട്ടിപ്പുകാർക്ക് നമ്മുടെ വിവരങ്ങൾ ചോർത്താൻ. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ കൂടി മാത്രം അന്വേഷിച്ചറിയുക. അപ്പോൾ എല്ലാവർക്കും കൃത്യമായി ജാഗ്രത പാലിക്കുക. ഇത്തരം വ്യാജ മെസ്സേജുകൾ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഉള്ള അറിഞ്ഞോന്നോ, നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്ക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Arinile, Shilpa Jewelers-il Aadi Maasa Sale. Nammude kayyilulla padiya sannabhannangal maati, pudiya 916 sabhannangal vaangumbol, panikoolil 70% ilavu. Ee onakkalathinu munpu pudiya sannabhannangal swandamaaka, nammude swandam Shilpa Jewelers-il ninnu. Marakkenda, panikoolil 70% ilavu August 16 vare maatram.
6: Shilpa Jewelers, Oyu Road, Chandamukku, Kottarakara.
5: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രീൻ സ്വീറ്റ് ഓട്സും.
6: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
7: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashriya FM 90, Nadinoppam, Nattarkoppam. Studio clock ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു. കൃത്യം 53 മിനിറ്റ് ആയിരിക്കണം. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോയിലൂടെ വൈൻഡപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കണം. അതിന് മുന്നേ ചെറിയൊരു കാര്യമോട് ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ. ലോകമെമ്പാടുമുള്ള ചെസ് കൂട്ടായ്മയായ ഫിഡെ 1924 ജൂലൈ 20 രൂപീകരിച്ചത്. അതായത് ഇന്നത്തെ ദിവസമാണ് കേട്ടോ. ഇതിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ഈ ദിവസം അന്താരാഷ്ട്ര ചെസ് ദിനമായി ആഘോഷിക്കുന്നത്. വെറും ഒരു കളി എന്നതിനപ്പുറം നമ്മുടെ ചിന്താശേഷിയും ക്ഷമയും വളർത്താൻ ചെസ് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ഈ ഒരു ഗെയിമിലൂടെ ആളുകൾക്കിടയിൽ സൗഹൃദവും സ്നേഹവും വളർത്തുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. സോ എല്ലാ കൂട്ടുകാർക്കും അന്താരാഷ്ട്ര ചെസ് ദിനാശംസകൾ നേർന്നുകൊണ്ട് തന്നെ എനിക്കിവിടെ ടാറ്റാ ബൈബി പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. തൊട്ടടുത്തതായത് നമ്മുടെ RJ ശ്രീശാന്ത് ഇവിടെ റേഡിയോ വണ്ടിയുമായി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഇനി ഞാൻ വൈകിപ്പിക്കുന്നില്ല. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ സുൽത്താന സൈനിങ് ഓഫ്.

0: യാത്രയായ സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അപ്പൊ നമ്മളങ്ങനെ എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുക്കളെത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: പ്രകാശ്.
0: പ്രകാശൻ ചേട്ടാ വീടടുത്തന്നെയാണോ?
1: അല്ലല്ല, ഇവിടുന്ന് കല്ലുവാതുക്കലാണ് ഓട്ടം വന്നതാ.
0: കൊല്ലം കല്ലുവാതുക്കലാണ്?
1: അല്ല, കൊല്ലം കല്ലുവാതുക്കല്.
0: ഓക്കെ, ഓട്ടം വന്നതാണ് അവിടെ?
1: അതെ, ഓട്ടം വന്നത്.
0: ശരി, അപ്പോഴേ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അമ്മ, ഭാര്യ, മകൾ,
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകും.
1: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു.
0: മകളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മകള് പ്ലസ് വണ്ണിന് പഠിക്കുന്നു.
0: പ്ലസ് വണ്ണിൽ പഠിക്കുകയാണ്? എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ മകളുടെ?
1: കുഴപ്പമില്ല, ഇപ്പൊ തുടങ്ങിയല്ലേ ഉള്ളു. വേറെ പഠിക്കാൻ കുഴപ്പമില്ല.
0: ഏത് ബാച്ച്, ഏതാ എടുത്തേക്കുന്നത്?
1: ബയോളജി സയൻസ്.
0: ബയോളജി സയൻസ് ആണ്. ഓക്കെ, ശരി ശരി. ഭാവിയില് അച്ഛന്റെ ആഗ്രഹം എങ്ങനെയാണ്?
1: പഠിച്ചു വരുന്ന അവർക്കുള്ള ആഗ്രഹം പോലെ നിർബന്ധിച്ച് നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. മാങ്ങയൊന്നല്ല തല്ലി പഠിപ്പിച്ചത്, അതിന്റെ അവരുടെ ഇഷ്ടത്തിന് വിടുക, അത്രേ ഉള്ളൂ.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും പൂർണ്ണമായിട്ടും മകളുടെ ഇഷ്ടത്തിന് ഇട്ടേക്കുക.
1: അതെ, മകളുടെ അവളുടെ ഇഷ്ടത്തിന് പഠിക്കാൻ വേണ്ടി വിട്ടിരിക്കുന്നു.
0: തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യം. കാരണം പറയുമ്പോഴേ ഇന്ന് പല പേരൻസ് ഇപ്പം സ്വന്തം ഇഷ്ടത്തിലാണ് മക്കളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ആക്ച്വലി ഇത് മേ ബി അവരുടെ കരുതലുകൊണ്ടായിരിക്കാം, പക്ഷെ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് നയിക്കാറുണ്ട്. കാരണം

0: രണ്ടു മൂന്ന് പേരുടെ നിന്നിട്ട് ബസ് വരാൻ താമസിക്കുമ്പോൾ തന്നെ ഓട്ടോയും വിളിച്ച് പോണതാ. ഇപ്പൊ അതൊരു എത്ര നേരം വേണമെങ്കിലും അവർ സമയം കണ്ടെത്തി അവിടെ നിൽക്കുകയാണ്. അവര് ബസ് വന്നിട്ട് പോകത്തുള്ളൂ. പിന്നെ റിട്ടേൺ വരുമ്പോ തന്നെ നമുക്ക് ആരെങ്കിലും കൈ കാണിക്കുന്നുണ്ട്. സ്ത്രീകൾ പോറ്റാൽ ഒരാളും ഓട്ടോയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നില്ല, കൈ കാണിക്കുന്നു. പിന്നെ വേറെ ഇതിനകത്ത് ഓരോ ആവശ്യങ്ങൾക്ക് വരുന്നവർ മാത്രമേ ഓട്ടോ വിളിച്ചൊക്കെ വരുന്നുള്ളൂ.
1: തീർച്ചയായിട്ടും ഇപ്പൊ ഒരുപാട് ഓട്ടോ ചേട്ടന്മാർ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പരാതി പറഞ്ഞൊരു കാര്യമാണ് റിട്ടേൺ ഓട്ടങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ളത്. അത് മാത്രമല്ല, ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് നമ്മളിപ്പോ ഒരു ബസ് വന്നില്ലെങ്കിൽ ഓട്ടോയെ വിളിച്ച് കുറച്ച് സ്ത്രീകളോ പുരുഷന്മാരോ ചേർന്ന് ഓട്ടോയൊക്കെ വിളിച്ച് ഇങ്ങനെ പോകുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ആ പരിപാടി ഇപ്പൊ ഇല്ലല്ലേ?
0: ഇപ്പൊ ഇല്ല. ഇപ്പൊ എല്ലാരും കാത്തുനിന്ന് ബസ് വരുന്നവർ കാത്തുന്ന ഒരു സമയം കണ്ടെത്തി പോവേ.
1: ഫ്രീ ആയതുകൊണ്ട് എത്ര ആയാലും കാത്തിരിക്കാൻ റെഡിയാണ്.
0: റെഡിയാണ്. ഫ്രീ ആയതുകൊണ്ട് അവർ പറയുന്നത് മൂന്ന് പേരുടെ അവരുടെ കയ്യിൽ 30 രൂപ കയ്യിൽ ഇരിക്കും, അല്ലെങ്കിൽ ഈ കൊല്ലത്ത് പോകണമെങ്കിൽ അവർക്ക് 25 രൂപ 26 രൂപ കണ്ടേക്കണം. ഒരാളെ എത്രയും പൈസ അങ്ങോട്ടും ചെണ്ടോ 50 55 രൂപ വരെ കയ്യിലായി. പിന്നെ അവർ കാത്തുനിന്നതിനാ തന്നെ വരും.
1: അതെ അതെ. അപ്പൊ എന്തായാലും സ്ത്രീകളെ അപേക്ഷിച്ച് അവർക്കതൊരു അനുഗ്രഹമാണ്. പക്ഷെ സാധാരണപ്പെട്ട ഓട്ടോ ജീവനക്കാരെയും ബസ് ജീവനക്കാരെയൊക്കെ അപേക്ഷിച്ച് അത് വലിയൊരു തട്ടുകേടാണ് ഇപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഉടനെ തന്നെ സർക്കാർ ഇതിന് വേണ്ട നടപടി സ്വീകരിക്കുന്ന പ്രതീക്ഷിക്കാം. സാധാരണപ്പെട്ട ജനങ്ങൾക്കും ജീവിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നോക്കാം, നമുക്ക് പ്രതീക്ഷയുടെ മുൻപോട്ട്
0: പോകാം.
1: തീർച്ചയായിട്ടും നമ്മളങ്ങനത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുക്കലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെടുന്നത് നമ്മുടെ പ്രകാശ് ചേട്ടനെ ആണ് കേട്ടോ. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90.4.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്.
2: ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
3: ശിൽപ ജുവലേഴ്സ്,
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരകിലെത്തി നമ്മുടെ പ്രകാശ് ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടാ, ഈ ഡ്രൈവിംഗ് ഫീൽഡ് ഇറങ്ങിയിട്ട് എത്ര നാളായി?
1: ഞാൻ ഇപ്പം 10-16 വർഷം കൊണ്ട് ഓട്ടോ ഇടയ്ക്ക് വെച്ച് കുറച്ച് സമയം വേറെ വലിയ വണ്ടിയിലൊക്കെ പോയായിരുന്നു. പിന്നെ സ്ഥിരം കണ്ടിന്യൂ ഇത് തന്നെ, ഓട്ടോ തന്നെ.
0: പോയിട്ട് എന്ത് പറ്റി? അത് ശരിയാവുന്നില്ല
1: പിന്നെ ഈ പോണ ബുദ്ധിമുട്ടും, മണ്ണ് കൊണ്ട് പോണതും പാറ കൊണ്ട് പോണൊക്കെ ബുദ്ധിമുട്ട്. പിന്നെ പാസ് ഇല്ലാത്ത അതിന്റെ ബുദ്ധിമുട്ട് പോയി കിടന്ന് ഉറക്കൊഴിച്ചിട്ട് അതുകൊണ്ടൊക്കെ മതിയാക്കിയത്.
0: നമുക്ക് ശാരീരികമായിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ജോലി വിട്ടിട്ട് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ഏറ്റവും കൂടുതലുള്ള നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്ന നമ്മുടെ ഓട്ടോയെ കൂട്ടി പിടിച്ചു.
1: അത്ര തന്നെ ഓട്ടോയെ കൂട്ടി പിടിച്ച് അതുമായിട്ട് മുമ്പോട്ട് പോകണം, ഉള്ള വരുമാനത്തിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം.
0: ഓക്കെ, ശരി ശരി. ഇങ്ങനെ ജീവിതം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ ഇപ്പൊ നമ്മുടെ സർക്കാരിന്റെ ഇപ്പൊ ഒരു വലിയ പുതിയ തീരുമാനമുണ്ട്, ഓപ്പറേഷൻ തൂഫാന്. നമ്മുടെ ലഹരി മാഫിയെ പൂർണ്ണമായിട്ടും തുറച്ചു നീക്കാനുള്ള ഒരു പുതിയ കർമ്മ പദ്ധതിയാണ് സർക്കാരിന്റെ. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നത്?
1: അല്ല, അത് നല്ലൊരു പരിപാടിയാണ്. ഇപ്പം ഒരുപാട് സ്ഥലത്ത് ഇപ്പം ടിവിയിലും മൊബൈലിലും നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് സ്ഥലത്ത് അങ്ങനെ കണ്ടുപിടിക്കുന്നതും എല്ലാം. ഇപ്പം ഈ പിള്ളേർ തന്നെ എല്ലാം ഇതിന്റെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അത് ഇറങ്ങി നല്ലൊരു പരിപാടി തന്നെയാണ്, നല്ല പരിപാടിയാണ്. അതിലെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പം ഈ ഒരു മാസം തന്നെ എത്ര കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് അല്ലേ?
1: അതാണ്, ഒരുപാട് കേസുകളായി. ഇപ്പം അമ്മക്ക് പോലും അറിഞ്ഞുകൂടാത്ത രീതിക്ക് അങ്ങനെ ഈ മയക്കുമരുന്നാലും എം ഡി എമാലും കടത്തിക്കൊണ്ട് വരുന്നതെല്ലാം. അത് നല്ലൊരു പരിപാടി, ഓപ്പറേഷൻ തൂപ്പാൻ നല്ല പരിപാടി. അത്
0: പൂർണ്ണ സപ്പോർട്ടാണ്,
1: പൂർണ്ണ സപ്പോർട്ടാണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും നല്ലതിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, എല്ലാ സർക്കാരിനും നമ്മൾ എപ്പോഴും പൊതുജനങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എന്തായാലും പൂർണ്ണമായിട്ട് ഇതിനും സപ്പോർട്ട് ചെയ്യുന്നല്ലേ?
1: അതെ, അതിന് സപ്പോർട്ട് ചെയ്യാൻ.
0: ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഇതിനെപ്പറ്റേക്കും ചോദിച്ചാറി ഇറങ്ങിയതാണ്. അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെട്ടത് സന്തോഷം. ആൻഡ് ഓട്ടോ കിട്ടട്ടെ.
1: അതെ, ഓട്ടം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഇറങ്ങുന്നത് രാവിലെ ഓട്ടോ ഇറങ്ങുന്നത് തന്നെയല്ലേ.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികളെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെട്ടത് കല്ലുവാതകൾ സ്വദേശിയായ പ്രകാശ് ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലെയുള്ളപ്പോൾ
2: ജെ എം ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771771.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Yo, boys, I am singing song. Soup song. Flop song.

0: Flops.
1: Yes, once again, we are back on Radio 1T with me, RJ Srishant, Unastraya, FM 90, Nadinupum, Natargupum. Appa nammal angarde nammade railway station de thottarigil ethina oru paadu nalla manushare ingane parichayapettondirikkana. De thottaduthil chetan undu, chetane onnu parichayapadam. Cheta, peru enganeyana?
2: Ente peru Vivek.
1: Vivek atta, veedu eduthaneyano?
2: Veedu eduthalla, Puttur aanu.
1: Okay, appa veettil aarukke undu?
2: Achan, amma, chetan, wife, kunnundu.
1: Okay, kunninte peru okke enda?
2: Kunninte peru Darshi.
1: Darshi, aha, adivule peru okke aanallo, seri. Appa enda cheyyune?
2: Njan melavanu, melakaranu.
1: Melakaranu, okay, oru kalakaranu njan parichayam. ശരി, അപ്പം ഈ രംഗത്ത് എത്ര നാളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്?
2: 10 കൊല്ലത്തോളം.
1: 10 കൊല്ലമായി. എന്തുകൊണ്ടാണ് ഈ മേളത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്?
2: ക്യാസപ്ത കലയോട് ഒരു താല്പര്യമായിരുന്നു, പണ്ട് തൊട്ട് ക്രേസ് ആയിരുന്നു. ഉത്സവ അമ്പലങ്ങളിൽ പരിപാടി കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടും, അപ്പം ഇതിനോടൊരു ക്രേസ്, ഇത് പഠിക്കണം എടുക്കണം.
1: ശരി ശരി, അങ്ങനെ ഈ രംഗത്തേക്ക് വന്നതാണല്ലേ?
2: അതെ അതെ.
1: ഓക്കെ, അപ്പം 10 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്. അപ്പം പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, നമുക്കൊരു ഡ്രീം കം ട്രൂ എന്ന് പറയല്ലോ, മനസ്സിൽ സന്തോഷം തന്നിയ ഒരു മേളം അല്ലെങ്കിൽ ഒരു ഉത്സവം നടന്ന ഒരു പൂരം നടന്ന സ്ഥലം എവിടെയായിരുന്നു?
2: കൊല്ലംപൂരം തന്നെ.
1: കൊല്ലംപൂരം തന്നെയാണ്. ഓക്കെ, അടിപൊളി. എന്തായിരുന്നു അത്രത്തോളം സ്പെഷ്യാലിറ്റി അതിന്?
2: അത് അതൊരു കൊല്ലക്കാരൊരു അഹങ്കാരമല്ലേ, ആ പൂരത്തിന് പങ്കെടുക്കുക, അവിടെ ഒരു മേളം ചെയ്യുക, സന്തോഷം.
1: ശരി ശരി, അപ്പം നമ്മുടെ ഈ ഇലഞ്ഞിത്തറ മേളം ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ആക്ച്വലി അതിനെ പറ്റി ഒന്ന് പറയാം.
2: ഇലഞ്ഞിത്തറ മേളം ഇതുവരെ അവിടെ പോയി പങ്കെടുക്കാൻ ഒരു ഭാഗ്യം ഇതുവരെ കിട്ടിയിട്ടില്ല. തമ്പുരാൻ തന്ന പോവും ചെയ്യും, അത്രേ ഉള്ളൂ.
1: ശരി ശരി,
2: ചടങ്ങല്ലേ, പഞ്ചാരി പാണ്ടി പഞ്ചവാദ്യം അഴകാണ്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഈ രംഗത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരുപാട് കുട്ടികളൊക്കെ ഈ രംഗത്തേക്ക് വരുന്നുണ്ടല്ലോ, അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും ചേട്ടന്?
2: ഇവിടുത്തെ പിള്ളേർക്ക് പറ്റിയത് പഠിക്കുക, ചെറുപ്പത്തിലെ ചുണ്ട പഠിച്ച് സ്കൂളിൽ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കുക, അവിടുന്ന് പിന്നെ ഓരോ ടെസ്റ്റ് ചെയ്തൊക്കെ എഴുതി കലാപീഠത്തിലോ കലാമണ്ഡലത്തിലോ കയറി നല്ലൊരു കലാകാരനായി മാറുക.
1: അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ എന്റെ സന്തോഷം പരിചയപ്പെടുത്തല്, ജീവിതവും പിന്നെ അതുപോലെ കലാജീവിതം ഒക്കെ മനോഹരമായിട്ട് പോട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികളിൽ തന്നെ ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് വിവേകേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM.

0: ഹലോ നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
0: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
0: ആയിരം പറ മുത്തുണ്ടേ.
2: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പറ മുത്തുണ്ടേ.
3: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ് 90.
4: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
5: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: ഇനി ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
9: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം. Yes, once again we are back on Radio 1T with me, RJ Srishant, on Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികളിൽ നിന്ന് ഒരുപാട് നല്ലവരായ മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേ തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: വിഷ്ണു നവേ.
0: വിഷ്ണു ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: അല്ല, എന്റെ ട്രിവാൻഡ്രം.
0: ട്രിവാൻഡ്രം കാരണം ഇവിടെ എന്താ പരിപാടി?
1: ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ഏഷ്യമെന്റ്സിൽ ഇറങ്ങുന്നു.
0: ഓക്കെ, ശരി ശരി. അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അച്ഛൻ, അമ്മ, അനി, വൈഫുണ്ട്.
0: വൈഫുണ്ട്. ഓക്കെ, അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഏഷ്യമെന്റ്സിൽ വർക്ക് ചെയ്യാം, ഫുഡിന്റെ ഓഫീസറായി.
0: ഓക്കെ, ജോലി എങ്ങനെ പോകുന്നു?
1: നൈസായിട്ട് പോകുന്നു.
0: നൈസായിട്ട് പോകും. ഓക്കെ, അപ്പൊ ട്രിവാൻഡ്രം കാരണം കൊല്ലത്ത് വന്നിട്ടെ? കൊല്ലം എങ്ങനെയുണ്ട്?
1: കൊല്ലം കുഴപ്പമില്ല.
0: കുഴപ്പമില്ലെന്ന് പറയുമ്പോ അതിനൊരു തൃപ്തിയില്ലല്ലോ. എന്ത് പറ്റി?
1: നമ്മൾ ട്രിവാൻഡ്രത്തിലെ ബെസ്റ്റ്.
0: എന്റെ ദൈവമേ. ശരി ശരി. അപ്പോഴേ ഞാൻ ചോദിക്കാൻ വന്നത്, ഈ കൊല്ലം എന്നൊക്കെ പറയുമ്പോഴേ ഇപ്പം നിരന്തരം സോഷ്യൽ മീഡിയയിൽ ഇപ്പം എല്ലാ ജില്ലകൾക്കും ഒരു അധിക്ഷേപം ഉണ്ടല്ലോ. ഓരോ ജില്ലകളെ ഇങ്ങനെ ട്രോളാറുണ്ടല്ലോ. സോ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ കൊല്ലക്കാർ ഭയങ്കര പ്രശ്നക്കാരാണെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര പ്രശ്നം എന്ന് പറയാറുണ്ട്. അപ്പൊ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ കൊല്ലക്കാർ അത്ര ഇഷ്യൂ ഉള്ള ആൾക്കാരാണോ, പ്രശ്നക്കാരാണോ?
1: ഇതുവരെ എനിക്ക് എങ്ങനെയാണ് ഫേസ് ചെയ്തിട്ടില്ല. എല്ലാവരും ഓക്കെയാണ്, നമ്മളെ പോലെ തന്നെയാണ്, എല്ലാവരും ഒരേപോലെ തന്നെ, വേറെ വിഷയമൊന്നുമില്ല. എല്ലാവരും സൗഹൃദമായിട്ടാണ്.
0: ഇതുവരെ അങ്ങനെ പ്രശ്നമൊന്നും
1: ഇല്ല. അല്ല, എനിക്കിതുവരെ ഫേസ് ചെയ്തിട്ടില്ല. എല്ലാവരും വാങ്ങണ, കുഴപ്പമില്ല, നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന.
0: ഓക്കെ, ചുരുങ്ങിയത് ആ ഗ്രാമം ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയി ഒരു അവസ്ഥയാണ് നമ്മളെ പറ്റി പറയുന്നത്. അത്ര മോശം ആൾക്കാരാണ്, എന്തിനും ഏതിനും പ്രശ്നക്കാരാണ്, എന്താണ് മാനേഴ്സില്ലാത്ത ആൾക്കാരെന്നൊക്കെയാണ് ഒരുപാട് പേര് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കമന്റ് ആയിട്ടൊക്കെ രേഖപ്പെടുത്തുന്നത്. അത്രത്തോളം ഒക്കെ ഉണ്ടെന്ന് ചോദിച്ചാണ്.
1: അത് എല്ലായിടത്തും കാണുമല്ലോ, എവിടെയെങ്കിലും ഒരാളെങ്കിലും കാണും. അത് ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നതേ ഉള്ളൂ. അതിപ്പോ ട്രിവാൻഡ്രത്തും ഉണ്ട്, കൊല്ലത്തും ഉണ്ട്, എറണാകുളത്തും കാണും. അപ്പൊ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ ഇഗ്നോർ ചെയ്ത് പോകും. അത്രേ ഉള്ളൂ,
0: തീർച്ചയായും അത്രേ ഉള്ളൂ. കാരണം ഇപ്പൊ മീഡിയസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് അത് റേറ്റിംഗ് കിട്ടാൻ വേണ്ടി ഒരു ചെറിയ ന്യൂസിനെ അവർ പൊലിപ്പിച്ച് പറയാറുണ്ട്. അപ്പൊ അതൊരു വലിയ ഘടകമായിട്ട് പോകുന്നുണ്ട്. എന്നിരുന്നാലും ഒറ്റപ്പെട്ട സംഭവം നടക്കാറുണ്ട്, പക്ഷെ അതിനെ പലപ്പോഴും എക്സാജറേറ്റ് ചെയ്ത് ഇങ്ങനെ പൊലിപ്പിച്ച് പറയുകയാണല്ലേ.
1: അതെ, ട്രിവാൻഡ്രത്ത് ഇതേപോലത്തെ വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷെ അത് വരുന്നില്ല, എല്ലായിടത്തും ഉണ്ട്.
0: മനസ്സിലായി മനസ്സിലായി. ഓക്കെ, അപ്പോഴേ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാൻ വന്നതാണ്. ഇപ്പം നമ്മുടെ ഗവൺമെന്റ് ഇപ്പൊ ഒരു പുതിയ ഓപ്പറേഷനൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഓപ്പറേഷൻ തൂഫാൻ. നമ്മുടെ നാട്ടിലെ ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി എന്താണ് പുതിയ കർമ്മ പദ്ധതിയാണ് സർക്കാരിന്റെ. അപ്പൊ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നത്?
1: നല്ലൊരു പരിപാടിയല്ലേ, നല്ലതാണ്.
0: യോജിപ്പാണ്.
1: യെസ്,
0: നിരന്തരം ഒരുപാട് ഒരുപാട് വാർത്തകൾ ഇപ്പൊ കേൾക്കുന്നുണ്ട്. അതായത് ഒരുപാട് കേസുകൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, നിരവധി ഒരുപാട് ഒരുപാട് കുട്ടികളുടെ കയ്യിൽ നിന്ന് എന്താണ് മയക്ക് മരുന്നൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ പൂർണ്ണമായിട്ട് യോജിപ്പാണ് എന്നോട്,
1: അല്ലേ?
0: അപ്പൊ എന്തായാലും ചേട്ടാ ഇന്ന് പരിചയപ്പെട്ടതിന് സന്തോഷം. ജീവിതമൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ.
1: താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ തൊട്ടരികളിൽ തന്നെ ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെട്ടത് ട്രിവാൻഡ്രം സ്വദേശിയായ വിഷ്ണു ചേട്ടനാണ് കേട്ടോ. ദീപ് ഇപ്പോൾ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: Yes, once again we are back on Radio 1D with me, RJ Srishant, on Astraya FM 19, Adinopum, Natargopum. Now, we are going to railway station, Kottaragara railway station, we are going to meet a lot of people in this area. We are going to meet a chichi and kaki dress. What is your name?
1: Sindhu.
0: Sindhu Chichi, where are you? I am
1: Mailath.
0: Mailath. I am going to meet a kaki dress. I am going to meet a auto rickshaw. Yes. Where
1: are
0: you going to go, Julie? Where are you going? No, I am going
1: free ticket.
0: പ്രിയദർശിനി നമ്മളെ എഫക്ട് ചെയ്തിട്ടുണ്ട്.
1: ഓക്കെ, ഇപ്പം വലിയമാരും ബസ്സിനകത്താണ് കയറി പോകുന്നത്.
0: മനസ്സിലായി, അതൊരു വലിയ വർഷമാണ്. ഇപ്പൊ
1: കുഴപ്പമില്ല, എനിക്ക് എന്നാലും വലിയ കുഴപ്പമില്ല.
0: അപ്പോഴേ ഓട്ടോ മേഖല ഇറങ്ങിയിട്ട് എത്ര നാളായി?
1: 19 വർഷമായി.
0: 19 വർഷമായി. ഓക്കെ, ശരി ശരി. അപ്പം വലിയൊരു പരിചയ സമ്പത്താണല്ലോ. അപ്പൊ എന്തുകൊണ്ടായി ഓട്ടോ മേഖലയിലേക്ക് ഇറങ്ങിയത്?
1: ഓട്ടോ മേഖലയിലേക്ക് ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് സുഖമില്ലാത്ത ആരാണ്, ജോലിക്കൊക്കെ പോകാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടൻ പറഞ്ഞു, നിനക്ക് ജീവിക്കണമെങ്കിൽ ഒരു ഓട്ടോ എടുത്തു തരാം, ആ ഓട്ടോ കൊണ്ട് ജീവിയിലെ അല്ലാതെ മറ്റുള്ളവരെ ആശ്രയിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടന് വയ്യാത്തതുകൊണ്ട് എന്നെ ഓട്ടോയ്ക്ക് ലൈസൻസും എടുത്തു തന്ന് ഓട്ടോയും മേടിച്ചു തന്നു ചേട്ടൻ, ഹസ്ബൻഡിന്റെ ചേട്ടൻ. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഞാൻ ഓട്ടോ പെണ്ണുങ്ങൾ ഓടിക്കുന്നത് കാണുന്ന പോലും ഞാനാ. പക്ഷെ എനിക്ക് ഭയങ്കര പേടി, എനിക്ക് ഓട്ടോ ഓടിക്കാൻ വയ്യാന്നപ്പോ ഞാൻ കരഞ്ഞാതി. എന്നുമ്പോ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, ജീവിച്ചേ പറ്റത്തുള്ളല്ലോ, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കണ്ടേ. അപ്പൊ അവരായിരുന്നു ചെലവിന് ചേട്ടന് കൊടുത്തോണ്ടിരുന്നത് എന്നെ കല്യാണം കഴിച്ചോണ്ട് വരുന്നതിന് മുമ്പേ. അപ്പൊ പറഞ്ഞു, അങ്ങനെ മറ്റുള്ളവരെ എന്നും ആശ്രയിച്ച് കഴിയണ്ട, നീ ഡ്രൈവിംഗ് പഠിപ്പിക്കും, നിന്നെ ഞാൻ ലൈസൻസ് എടുത്തു തരാം. ചേട്ടത്തി അതിന് സപ്പോർട്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഓട്ടോ എടുത്തു തരുന്നതും ഓട്ടോ ഓടിക്കാൻ ഞാൻ തീരുമാനിച്ചത്. അങ്ങനെ പോയി കൊണ്ടുവന്ന് ഡ്രൈവിംഗ് സ്കൂളിൽ ചേർത്ത് സലീലയിലായിരുന്നു.

0: അന്ന് ഇവിടെ ഡ്രൈവിംഗ് സ്കൂൾ ഇല്ല. അങ്ങ് അന്ന് നെല്ലിക്കുന്നത്താണ് ഡ്രൈവിംഗ് സ്കൂളുള്ള ഒറ്റ ദിവസം ഡ്രൈവിംഗ് സ്കൂളേ ഉള്ളൂ കൊട്ടാരക്കരെ. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് ആക്കി എനിക്ക് വേണ്ട അടുത്ത് പറഞ്ഞ് നീ പഠിക്കും, നിനക്ക് വണ്ടി എടുത്തേ. പോയി ഒരു മാസത്തിനകം ലൈസൻസ് കിട്ടി. കിട്ടി കഴിഞ്ഞ ഉടനെ അന്ന് പിറ്റേന്ന് തന്നെ വണ്ടി എടുത്തോണ്ട് തന്നെ
1: പിറ്റേന്ന് തന്നെ വണ്ടി എടുത്തോണ്ട്.
0: എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഞാൻ ഓടിക്കത്തില്ല, ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കുന്ന പറഞ്ഞ് ഞാൻ കരഞ്ഞു. അപ്പൊ പറഞ്ഞു നീ കരയണ്ട, നീ വിഷമിക്കണ്ട, നിനക്ക് കൈയൊക്കെ തെളിഞ്ഞിട്ട് നീ കൊണ്ടിറങ്ങിയാൽ മതി എന്ന്. അങ്ങനെ തലൂർ അമ്പലത്തിന്റെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി കൈ തെളിച്ച് കുറച്ച് നാളെ, ഒരു രണ്ട് മാസം. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വന്തമായിട്ട്
1: ആദ്യത്തോട്ടം
0: പോകുന്നത് പട്ടാഴിക്ക്.
1: പട്ടാഴിക്കാണ് പോയതല്ലേ?
0: വളവുള്ള റോഡാണ്,
1: നല്ല വളവുണ്ട്.
0: താമരക്കുടി ആക്കവളയൊക്കെ നല്ല വളവുള്ള സ്ഥലമാണ്. ആദ്യം അങ്ങോട്ട് പോകേണ്ടത് എനിക്കൊരു പേടിയും പിന്നെ ഇല്ല വളവൊക്കെ ചെല്ലുമ്പോ.
1: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും എനിക്കൊരു സന്തോഷം കേട്ടോ. ഞാൻ റേഡിയോയിൽ പരിചയപ്പെട്ടില്ല ഇതുവരായിട്ടും, ഒരു ലേഡി ഓട്ടോ ഡ്രൈവറെ ഇതുവരെ ഞാൻ പരിചയപ്പെട്ടില്ല. അപ്പം
0: എനിക്ക് ഇവിടെ നമ്മുടെ റൂറൽ എസ് പി ഓഫീസിൽ ഉദ്ഘാടനത്തിനൊക്കെ എനിക്ക് ഓട്ടോറിക്ഷ തരാമെന്നും പറഞ്ഞു താക്കോൽദാനം ഒക്കെ ചെയ്തു രമേശ് ചെന്നിത്തല സാറിരിക്കുമ്പോ. പക്ഷെ എനിക്ക് ഇതുവരെ ഓട്ടയൊന്നും തന്നിട്ടില്ല, ഇതെന്റെ മൂന്നാമത്തെ ഓട്ടയാണ്.
1: ശരി ശരി, ഒരു വലിയ കാര്യമാണ്. കാരണം ഈ ഒരു രംഗത്തേക്ക് ഒരുപാട് സ്ത്രീകൾ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ രംഗത്തേക്ക് വരിക എന്ന് പറയുന്നത് ഒരു വലിയ ആത്മധൈര്യം വേണ്ട ഒരു മേഖലയാണ്.
0: വരുമാനം കൊണ്ടാണ് എന്റെ ജീവിതം എല്ലാം പോകുന്നത്. ചേട്ടന് മരുന്ന് വേണം, എനിക്ക് മരുന്ന് വേണം, മോളെ പഠിപ്പിക്കണം, എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് തന്നെയാണ് പോകുന്നത്.
1: ചേട്ടൻ എന്താ പറ്റിയത്?
0: ചേട്ടന് ഇച്ചിരി ഓർമ്മയോടുണ്ട്, വണ്ടി ഒന്നും ഓടിക്കത്തില്ല, അങ്ങനെ ഇച്ചിരി പ്രശ്നമുണ്ട്.
1: മനസ്സിലായി. ഓക്കെ,
0: ചെയ്യത്തില്ല.
1: മക്കള്
0: രണ്ടുപേരെ, ഒരു മോനും ഒരു മോളും.
1: രണ്ടുപേരും എന്താ ചെയ്യുന്നത്?
0: രണ്ടുപേരും മോള് പ്ലസ് ടു കഴിഞ്ഞിട്ട് നിൽക്കുന്നു, ഇനി കോച്ചിങ് ക്ലാസ്സിന് പോകുന്നുണ്ട്.
1: അപ്പൊ മക്കൾക്ക് അഭിമാനമായിരിക്കും, അമ്മ ഓട്ടോ ഓടിച്ചാണ് ഞങ്ങളെ വളർത്തുന്നത് പറയുമ്പോ. ഞാൻ ഇപ്പൊ പരിചയപ്പെട്ടുണ്ടെങ്കിൽ ഒരു സിംഗ പെണ്ണാണ് കേട്ടോ. ശരി, അപ്പൊ എന്തായാലും സന്തോഷിച്ച് പരിചയപ്പെട്ടതിൽ. ഇതുപോലെ പോട്ടെ, നല്ല ഓട്ടോ കിട്ടണം കേട്ടോ.
0: ഓക്കെ ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ തുടരയിലെത്തി ഒരുപാട് നല്ലവരെ മനുഷ്യരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് മൈലം സ്വദേശിയായ ഓട്ടോ ഡ്രൈവറായ സിന്ധു ചേച്ചിയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: just awesome na.
1: No tension, bebe.
2: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
0: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആശ്രയ എഫ് എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹായ്, ഹലോ, നമസ്കാരം, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ടാണ് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കാസറ്റ് കഫേയുമായിട്ട് ഇതാ ഇന്നത്തെ ദിവസം എത്തിച്ചേർന്നിരിക്കുന്നത് ആർ ജെ അനുഷയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് ആസ്വദിക്കാനുള്ള സമയമാണ് നമ്മുടെ ഈ ഒരു കാസറ്റ് കഫേ എന്ന പ്രോഗ്രാമിലൂടെ. അപ്പോൾ 12 മണി മുതൽ 2 മണി വരെ ഇഷ്ടപ്പെട്ട പാട്ട്, കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഏതാണോ അത് ലൈവിലേക്ക് വിളിച്ചറിയിക്കുക, അല്ലെങ്കിൽ മെസ്സേജിലൂടെ അറിയിക്കുക. നമ്മൾ സ്പോട്ടിൽ തന്നെ പാട്ട് വെച്ച് തരുന്നതായിരിക്കും. അപ്പോൾ വിളിക്കേണ്ട നമ്പർ നോട്ട് ചെയ്തോളൂ, 0744291909 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് പാട്ടുകളൊക്കെ ഡിമാൻഡ് ചെയ്യേണ്ടത്. ഇനി വിളിച്ചിട്ട് കണക്റ്റ് ആയില്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9566649909 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്തായാലും നമ്മളിത് അത് ഐശ്വര്യമായിട്ട് നമ്മുടെ കാസറ്റ് കഫേ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. രണ്ട് നല്ല പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നത്. ഗിവ് ഓൺ ലിസണിങ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC Frozen Foods ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
6: അസിസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ,

അനന്തമായ ശൂന്യാകാശത്തിന്റെ നിഗൂഢതകളെ വകഞ്ഞു മാറ്റി ആ വെള്ളിത്താലികയിൽ മനുഷ്യൻ ആദ്യമായി പാദമുദ്ര പതിപ്പിച്ച ഓർമ്മദിനം ഇന്ന് ജൂലൈ 20 ചാന്ദ്രദിനം.

0: 5266490909 എന്ന നമ്പറിലേക്ക്. അപ്പൊ എന്തായാലും എന്താ ഒരു കോളർ വെയിറ്റിംഗിലാണ്, പാട്ട് ചോദിച്ചു വാങ്ങിക്കാനായിട്ട് നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ?
1: നമസ്കാരം മോളെ, ഇത് നെടിയവളിൽ നിന്ന് ശാന്ത ചേച്ചിയാണ്.
0: എന്തൊക്കെയുണ്ട് ശാന്ത ചേച്ചി വിശേഷങ്ങൾ?
1: വിശേഷം ഒന്നുമില്ല മോളെ, സുഖമായിട്ടിരിക്കുന്നു.
0: സുഖമായിട്ട് അങ്ങനെ പോകുന്നു. ഓക്കെ, ഇപ്പൊ എവിടാണ്, വീട്ടിലാണോ അതോ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണോ?
1: ഞാൻ
0: അംഗൻവാടിയിലാണ്. ഓക്കെ ഓക്കെ. കുട്ടികളൊക്കെ എന്തെടുക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു? എല്ലാരും
1: കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്നു, പാട്ട് കേൾക്കാനായിട്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ അംഗൻവാടിയില് റേഡിയോ തന്നിട്ടുണ്ട് മക്കൾക്ക് പാട്ട് കേൾക്കാൻ വേണ്ടി.
0: ഓക്കെ.
1: പിന്നെ ചില അംഗൻവാടികളില് ടിവി കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ഉള്ള പരിപാടികളൊക്കെ കുഞ്ഞുങ്ങൾക്ക് വാർത്തയും കാർട്ടൂണൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി.
0: ആണല്ലേ.
1: എന്റെ കൂടെ ഒരു മോള്, അവക്ക് മോളോട് സംസാരിക്കാനായിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കൊടുക്കാം മോടെ കയ്യിൽ. ശ്രേയ എന്ന മോടെ പേര്.
0: ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ,
1: ഹലോ,
0: ശ്രേയക്കുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷം? അംഗനവാടിയിലെ വിശേഷങ്ങളൊക്കെ എങ്ങനെ പോണു?
2: നല്ല വിശേഷം.
0: നല്ല വിശേഷമാണ്. ഇന്ന് എന്തൊക്കെയാ പഠിച്ചത് അംഗനവാടിന്ന്? ജില്ലകളുടെ പേര് കംപ്ലീറ്റ് പഠിച്ചു വെച്ചിട്ടിരിക്കുകയാണോ?
1: മെടിക്കുട്ടി പൈസയേ ഉള്ളു, എന്നിട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ചാണ് എല്ലാവരും, ചെറിയ ചെറിയ ജനറൽ നോളജ് ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും.
0: അപ്പൊ
1: മോള് 3 വയസ്സേ ഉള്ളു, മോള് പറയാനായിട്ടിരിക്കാൻ തെറ്റുമല്ല ഉണ്ടെങ്കിൽ ക്ഷമിക്കണം.
0: ഓക്കെ ഓക്കെ. അപ്പൊ ശ്രേയക്കുട്ടി, ജില്ലകളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ, പഠിച്ചു വെച്ചതൊക്കെ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ.
2: പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂര്, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂര്, കാസർഗോഡ്.
0: അമ്പോ, മിടുക്കി ആയിട്ട് എല്ലാം പറഞ്ഞല്ലോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ പഠിച്ച് മുന്നോട്ട് പോണേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ശാന്ത ചേച്ചിന് ഏത് പാട്ടാണ് വേണ്ടത്?
1: മഴവിൽ ലാടും മലയുടെ മുകളിൽ, ഒരു തേരോട്ടം മണിമുഖിലോട്ടം എന്നുള്ള പാട്ട് കേൾപ്പിച്ചേ മോളെ.
0: ഓക്കെ, തുടർക്കഥാ സിനിമയിലെ പാട്ടല്ലേ. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ആ, എന്റെ ശ്രേയക്കുട്ടിക്കും പിന്നെ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ടീച്ചറെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്.
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ എന്തായാലും ശ്രേയക്കുട്ടിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് കേട്ടോ. മിടുക്കി കുട്ടിയാണ്. അപ്പൊ എന്തായാലും തുടർക്കഥ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചിത്രാമ്പാടി മനോഹരമാക്കിയ ഒരു എവർഗ്രീൻ സോങ് ആണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്, മഴവിൽ ലാടും എന്ന് തുടങ്ങുന്ന പാട്ട്. ആൻഡ് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. ഹായ് അനുഷ, ഗുഡ് ആഫ്റ്റർനൂൺ. കാസറ്റ് കഫേയിലൂടെ വയലിൻ എന്ന മൂവിയിലെ ഹിമകടം എന്ന സോങ് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ലിനിയാണ് ഫ്രം ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ 2011 റിലീസായിട്ടുള്ള വയലിൻ എന്ന മൂവി, ആസിഫലിയും നിറ്റാ മേനോനുമൊക്കെ നല്ലൊരു അഭിനയം, നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച മൂവിയാണ്. ഈ സിനിമയിലെ നല്ലൊരു പാട്ട് തന്നെയാണ് ലിനി ചോദിച്ചിരിക്കുന്നത്. ബിജുബാലാണ് ഈ പാട്ടിൻ്റെ മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. റഫീഖ് അഹമ്മദ് ആണ് വരികൾ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഗണേഷ് സുന്ദരൻ, ഗായത്രി അശോകൻ എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ലിനിക്ക് വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ വെച്ചു തരുന്നതായിരിക്കും. അപ്പോൾ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആസ്ഫയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാതെ അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആറ്റ് ഉമ്മന്നൂർ.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
8: യാസിഡ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യേസ് അങ്ങനെ തുടർക്കഥ എന്ന മൂവിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ചിത്രാമ്മ പാടി മനോഹരമാക്കിയ നല്ലൊരു പാട്ടാണ് കാസറ്റ് കഫേയിലൂടെ ഇപ്പോൾ കേട്ട് എൻജോയ് ചെയ്തത്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 34 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ ഓടിയോടി എത്തുമല്ലേ. ആ പാട്ടൊക്കെ കേൾക്കാനായിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ഒക്കെ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് പാട്ടുകൾ. അപ്പോൾ ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0424-291-9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്ക്. അപ്പോൾ അടുത്തൊരു കോളർ വെയിറ്റിംഗിലാണ്, ആരാന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ? എന്തൊക്കെയുണ്ട് ശീബ ചേച്ചി, എഴുകോണിലെ വിശേഷങ്ങൾ? ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചില്ല. അടുക്കളയിലെ ജോലിയൊക്കെ തീർത്തായിരുന്നോ? ഓക്കെ, അപ്പൊ ഇനി പാട്ടും കേട്ട് ഫുഡ് കഴിച്ചാൽ മാത്രം മതി അല്ലേ?
1: ഓക്കെ,
0: അപ്പൊ ഏത് പാട്ടാ കേൾക്കണ്ടേ കാസറ്റ് കഫേയിലൂടെ? അങ്ങവാന കോണിൽ എന്ന പാട്ടല്ലേ? അതെ അതെ, നമുക്കൊക്കെ അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ് വിജയലക്ഷ്മി മാമിന്റെയും ഈ പാട്ട്. അപ്പൊ എന്തായാലും ചേച്ചി പാട്ട് പാടുവോ? പാട്ട് പാടത്തില്ല, കേൾക്കാൻ ഇഷ്ടമുള്ളതാണല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എല്ലാവർക്കും
0: എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പാട്ട് വെച്ച് തരുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ എന്തായാലും മെഴുകോണിൽ നിന്നും ചേച്ചി വിളിച്ചിട്ട്, ശിവചേച്ചി വിളിച്ചിട്ട് ചോദിച്ചിരിക്കുന്ന പാട്ട് ARM എന്ന സിനിമയ്ക്ക് വേണ്ടി വൈക്കം വിജയലക്ഷ്മി മാം പാടി മനോഹരമാക്കിയ പാട്ട്, ഇപ്പോൾ നാഷണൽ അവാർഡ് വരെ നേടിക്കൊടുത്ത ഒരു പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ദിപു നിനാൻ തോമസ് ആണ് ഈ പാട്ടിന് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. ലിറിക്സ് എഴുതിയിരിക്കുന്നത് മനു മജിത് സാറും ചേർന്നിട്ടാണ്. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ അശ്രിയ FM, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നത്തെ കാസറ്റ് കഫേയിൽ മംഗല്യസൂത്രം സിനിമയിലെ വെള്ളാരം കിളികൾ വലം വെച്ചു പറക്കും എന്ന ഗാനം ജയങ്കർ ഫോർട്ട് കൊച്ചി, ശ്രീധരൻ ആവണ്ണൂർ, ഗിരീഷ് എരമല്ലൂർ, നാരായണൻ നായർ ഏറ്റുമാനൂർ, ഷീബ കുമരകം, ആനന്ദൻ തിലാനൂർ, മറ്റെല്ലാവർക്കും വേണ്ടി കേൾപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് വടക്കേ വാവണ്ണൂരിൽ നിന്നും PV മുഹമ്മദിക്കയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു പഴയ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മംഗലസൂത്രം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് P ജയചന്ദ്രൻ സാറും സുജാത മാമും ചേർന്ന് പാടിയ നല്ലൊരു പാട്ട്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. ബേണി ഇഗ്നീഷ്യസ് ആണ് സംഗീതം പകർന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് നല്ല പാട്ടുകളാണ് ബാക്ക് ടു ബാക്കായിട്ട് കേൾക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand Samibam, Pulaman, Kottarakara.
6: Frozen Foodukal Thedi Alayendathilla, Antharashtra Nilavaramulla Frozen Foodukal Ishtamullathu GMC Frozen Foodsil Ninnum Thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakara, Adur Road, Kottarakara.
7: Yasit Coffee, ivide ishtam pole vaattu.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്.
3: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: ഒള്ളാ അറിഞ്ഞോന്നോ, നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച
4: ചെയ്തത്? ശരിയല്ലയോ, പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും ഒട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
3: ആളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്ക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
4: അയ്യോ അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771771.
6: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ച് ലോക്സഭ. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോള സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യ രാമക്ഷേത്ര സംഭാവന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷം. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 11 മരണം. കേരളത്തിലും മഴ ശക്തം. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. മാൾഡോവൻ പാർലമെന്റ് പ്രസിഡന്റുമായും രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ മാൾഡോവ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് അംഗങ്ങളുമായും ശ്രീമതി മുർമു സംവദിക്കും. ബിസിനസ് ഫോറത്തെയും ഇന്ത്യൻ സമൂഹത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. രാവിലെ സമ്മേളിച്ച ലോക്സഭ അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഖത്തർ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമ്മദ് ബിൻ ഖലീഫ അൽത്താനി ഇന്ത്യൻ ഖത്തർ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള അനുസ്മരിച്ചു.
2: മാന്യ സദർശകൻ, മുജേ അത്യന്ത് ദുഃഖേ സാത്ത് സവാ കോ ഖത്തർ കെ ഫാദർ അമീർ മഹാമഹിം ഷെയ്ഖ് അഹമ്മദ് ബിൻ ഖലീഫാ അൽ താനി കെ നിധൻ കെ ബാരേ മേ ഭി സൂചിത് കർണാ ഹൈ. ഉന്നോനെ ആധുനിക് ഖത്തർ കി നീവ് രഖി ഓർ ഉസേ വികാസ് ഓർ സമൃദ്ധി കി മഹാൻ ഊചായോ പർ പഹുചായാ. ഉന്നോനെ ഭാരത് ഖത്തർ സംബന്ധോ കെ സവർദ്ധൻ മേ ഭി മഹത്വപൂർണ ഭൂമിക നിഭായി.
1: ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉന്നയിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതിനെ തുടർന്ന് രാജ്യസഭയിലും നടപടികൾ തടസ്സപ്പെട്ടു. ഭരണഘടനയുടെ അന്തസ്സും പാർലമെന്ററി മൂല്യങ്ങളും കാത്തുസൂക്ഷിച്ച് ജനപ്രതിനിധികൾ സഭാ നടപടികളിൽ പങ്കാളികളാകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സഭയുടെ സുഗമമായ നടത്തിപ്പും നിയമനിർമ്മാണവും പരമാവധി വേഗത്തിൽ തീർപ്പാക്കുന്നത് എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. 25 ദിവസം നീളുന്ന സമ്മേളനത്തിൽ 19 സിറ്റിംഗുകൾ ഉണ്ടാകും. രാജ്യത്തിന്റെ യുവതലമുറയുടെ പ്രതിഭയും ആഗ്രഹങ്ങളും ബഹിരാകാശം പോലെ അനന്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ രാജ്യം കൈവരിച്ച നിരവധി നേട്ടങ്ങൾ ഓരോ പൌരനിലും അഭിമാനം നിറയ്ക്കുന്നതാണെന്നും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കവെ പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു ഇന്ത്യൻ പൌരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയതും ഇന്ത്യയിലെ യുവ സ്റ്റാർട്ടപ്പ് കമ്പനി ബഹിരാകാശ രംഗത്ത് ചരിത്ര നേട്ടം കൈവരിച്ചതും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആഗോള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പെട്രോൾ, ഡീസൽ, എൽപിജി വളങ്ങൾ, രാസവസ്തുക്കൾ എന്നിവയുടെ ലഭ്യതയിൽ നിരവധി തടസ്സങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി.
3: पिछले दिनों राजस्थान में बहुत बड़ी ऑयल रिफाइनरी देश को समर्पित की गई, एक सेमीकंडक्टर प्लांट देश को समर्पित किया गया, ग्रीन हाइड्रोजन से चलने वाली ट्रेन, और विश्व में बहुत कम देश ऐसे हैं कि जिनके पास ये सुविधा है. लेकिन भारत ने जो हाइड्रोजन ट्रेन देशवासियों को समर्पित की है वो सबसे ताकतवर इंजिन वाली है. भारत के इंजीनियर्स, भारत के इनोवेटर्स, भारत के उद्यमी ये जो एक लक्ष्य लेकर के देश के लिए काम कर रहे हैं.
1: പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ചിനും ഘോഷയാത്രയ്ക്കും അനുമതി തേടുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രകാരം ജന്തർ മന്തർ ഒഴികെ മറ്റിടങ്ങളിൽ 5 അതിലധികമോ വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന കൺവെൻഷൻ യു എൻ എഫ് സി സി എക്സിക്യൂട്ടീവ് സെക്രട്ടറി സൈമൺ സ്റ്റീലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതികവിദ്യ കൈമാറ്റം, കാലാവസ്ഥാ ധനസഹായം, സുസ്ഥിരമായ പരിവർത്തനം തുടങ്ങിയവയിലൂന്നിയായിരുന്നു ചർച്ചകൾ. പരിഷ്കരിച്ച കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച സമയപരിധിക്ക് മുൻപ് തന്നെ ഇന്ത്യ കൈവരിച്ചതായി ശ്രീ ഭൂപേന്ദർ യാദവ് സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. അയോധ്യ രാമക്ഷേത്ര സംഭാവന ക്രമക്കേട് കേസിൽ ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെ മുദ്രവച്ച കവറിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസ് ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ പുതിയ കരട് നിയമങ്ങൾ പ്രകാരം കേബിൾ ഡി ടി എച്ച് ചാർജുകൾ 4 മുതൽ 6 മടങ്ങ് വരെ വർദ്ധിപ്പിക്കുമെന്നും ലൈസൻസിംഗ് ഫീസ് വർദ്ധിപ്പിക്കുമെന്നുള്ള തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ടെലിവിഷൻ സേവനങ്ങൾ അടച്ചുപൂട്ടുന്നതിനുള്ള ഒരു നിയമവും കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം തുടർച്ചയായ 9-ാം ദിവസത്തിലേക്ക് കടന്നു. ഇറാനിലെ ഖോർമോജ് പട്ടണത്തെ ലക്ഷ്യമിട്ട് യു എസ് ആക്രമണം നടത്തി. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സൈനിക താവളങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടെന്നാണ് റിപ്പോർട്ട്. അതേസമയം ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ യു എസ് സൈനിക താവളത്തിനു നേരെ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളും തുടരുകയാണ്. ഇറാനിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ലഭ്യമായ വിമാന സർവീസുകളുടെ സഹായത്തോടെ രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളും പതിവായി പരിശോധിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ അതിർത്തി ജില്ലകളായ രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും 11 പേർ മരിക്കുകയും 8 പേരെ കാണാതാവുകയും ചെയ്തു. വിവിധ ഏജൻസികൾ സംയുക്തമായി നടത്തിയ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളിൽ നിരവധി പേരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. ജമ്മുകശ്മീരിന് കേന്ദ്രത്തിൽ നിന്ന് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വിദ്യാർത്ഥികൾക്കുള്ള വീസയുടെയും എക്സ്ചേഞ്ച് വീസയുടെയും കാലാവധി നിയന്ത്രണം കർശനമാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് യു എസ് കോൺഗ്രസിനോടും യു എസ് സിറ്റിസൺഷിപ്പ് ആന്റ് ഇമിഗ്രേഷൻ സർവീസിനോടും ആവശ്യപ്പെട്ട് ഇന്ത്യൻ പ്രവാസി സംഘടനയായ ഫൌണ്ടേഷൻ ഫോർ ഇന്ത്യ ആന്റ് ഇന്ത്യൻ ഡയസ്പോറ സ്റ്റഡീസ്. വിസ കാലാവധി പരമാവധി 4 വർഷമാക്കാനുള്ള പുതിയ തീരുമാനമാണ് നിർത്തിവെക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടത്. വിശദാംശങ്ങളിലേക്ക്.
4: പഴയ വിസ നിയമം അനുസരിച്ച് വിദേശ വിദ്യാർത്ഥികൾ, എക്സ്ചേഞ്ച് വിസിറ്റർമാർ, മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് കൃത്യമായ സർക്കാർ മേൽനോട്ടമില്ലാതെ അനിശ്ചിതകാലം രാജ്യത്ത് തുടരാൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ വിസ നിയമങ്ങൾ പരിഷ്കരിച്ച് യു എസ് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് പ്രവാസി സംഘടനയുടെ പ്രതികരണം. പുതിയ തീരുമാനം അമേരിക്കയുടെ ആഗോള മത്സരശേഷിക്ക് ഏൽപ്പിക്കുന്ന വലിയൊരു ആഘാതമായിരിക്കുമെന്ന് സംഘടന വ്യക്തമാക്കി. പഠനത്തിന്റെയോ ഗവേഷണത്തിന്റെയോ മധ്യത്തിൽ വച്ച് വിദ്യാർത്ഥികൾ രാജ്യം വിടാൻ നിർബന്ധിതരാകുമെന്നും ഇതുവഴി അമേരിക്കയ്ക്ക് മികച്ച പ്രതിഭകളെ നഷ്ടപ്പെടുമെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. പുതിയ നിയമം നടപ്പിലാക്കുന്നത് നിർത്തിവെക്കണമെന്നും ഗവേഷണ മേഖലയെ സംരക്ഷിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. 2025 അവസാനത്തോടെ യുഎസിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ 17% കുറവുണ്ടായതായും ഇതിന് കാരണം വിസ ആശങ്കകളാണെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. നിലവിൽ 12 ലക്ഷത്തോളം വിദേശ വിദ്യാർത്ഥികളാണ് യുഎസിലുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പാലക്കാട് നെന്മാറ ഇരട്ട കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടയ്ക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസസ് റിസർച്ചുമായി സഹകരിച്ച് കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കാര്യാലയം യുവ ഗവേഷകർക്കായി രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു. സി എ ജി ഓഡിറ്റ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ച് ലോക്സഭ. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോള സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യ രാമക്ഷേത്ര സംഭാവന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷം. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 11 മരണം. കേരളത്തിലും മഴ ശക്തം. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: യെസ്, വെൽക്കം ബാക്ക് ടു കാസിറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് ആർ ജെ അനൂഷയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം ഒരു മണി കഴിഞ്ഞ് ഒരു മിനിറ്റിലേക്ക് ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ലിസണേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് കേട്ട് ഒരു മണിക്കൂർ അങ്ങനെ കടന്നു പോയിരിക്കുകയാണ് കേട്ടോ. ഇനി 2 മണി വരെയാണ് പാട്ടുകൾ കേൾക്കാനും എൻജോയ് ചെയ്യാനുമുള്ള സമയം, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈവിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ഒക്കെ പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04 2919090 എന്ന നമ്പറിലേക്ക് അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526499090 എന്ന നമ്പറിലേക്ക്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത്, ഹായ് അനുഷ ചേച്ചി, ഞാൻ വൈഷ്ണയാണ്. എനിക്ക് വളയപ്പതി തവിലെ എന്ന് സോങ് വെച്ച് തരുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈഷ്ണ നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അഴക്കിയ തമിഴ് മകൻ എന്ന സിനിമയിലെ ഒരു അടിപൊളി സോങ് തന്നെയാണ് വൈഷ്ണ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. എ ആർ റഹ്മാൻ സാറാണ് ഈ പാട്ടിൻ്റെ മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. പാടിയിരിക്കുന്നത് നരേഷ് അയ്യർ, ഉജ്ജയിനി ആൻഡ് ശ്രീ മധുമിത എന്നിവർ ചേർന്നിട്ടാണ്. അപ്പോൾ നല്ലൊരു പാട്ട് തന്നെയാണ് വൈഷ്ണയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അദീനയാണ്, പുനലൂരിൽ നിന്നും. അദീന ചോദിച്ചിരിക്കുന്ന പാട്ട്, തലപതി എന്ന മൂവിയിലെ സുന്ദരി കണ്ണാൽ എന്ന പാട്ട് വെച്ച് തരുമോ. എല്ലാ രജനീകാന്ത് സാറിൻ്റെ ഫാൻസിന് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നുകൂടി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും തലപതി എന്ന മൂവിയിലെ നല്ലൊരു പാട്ട് തന്നെയാണ് അദീന ചോദിച്ചിരിക്കുന്നത്. എസ് ബി ബി സാറും അതുപോലെ ജാനകി അമ്മയും ചേർന്ന് പാടി മനോഹരമാക്കിയ നല്ലൊരു പാട്ട് തന്നെയാണ് സുന്ദരി കണ്ണാൽ എന്ന് തുടങ്ങുന്ന പാട്ട്. അപ്പോൾ രണ്ട് നല്ല തമിഴ് സോങ്സുകളാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാൻ പോകുന്നത്. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC Frozen Foods ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: അനന്തമായ ശൂന്യാകാശത്തിന്റെ നിഗൂഢതകളെ വകഞ്ഞു മാറ്റി ആ വെള്ളിത്താലികയിൽ മനുഷ്യൻ ആദ്യമായി പാദമുദ്ര പതിപ്പിച്ച ഓർമ്മദിനം ഇന്ന് ജൂലൈ 20, ചാന്ദ്രദിനം.

യെസ്, അങ്ങനെ അഴകിയ തമിഴ് മകൻ എന്ന മൂവിയിലെ ഒരു അട്ടിപൊളി സോങ് ആണ് നമ്മളിപ്പോൾ കാസറ്റ് കഫേയിലൂടെ കേട്ട് എൻജോയ് ചെയ്തത്. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് കൂടിയുള്ളത് ആർ ജെ അനുഷയാണ്. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ടിനായിട്ട് ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490909 എന്ന നമ്പറിലേക്ക്. അപ്പൊ എന്തായാലും അടുത്തൊരു കോളർ വെയിറ്റിംഗിലാണ്. ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ, ഇതാരാ സംസാരിക്കുന്നേ? ആരാണ്? രാധ ചേച്ചി, എവിടുന്നാ വിളിക്കുന്നേ? കൊട്ടാരക്കരയെന്ന്. ഓക്കെ, ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുവാണോ? ആണല്ലേ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കാസറ്റ് കഫേയിലൂടെ കേൾക്കേണ്ടത്? വടക്കനാഥൻ സിനിമയിലെ പാട്ടോ? ഏത് പാട്ടായാലും മതി, ഏത് പാട്ടായാലും മതി. അത്രയ്ക്ക് ഇഷ്ടമുള്ള മൂവിയാണോ വടക്കനാഥൻ? ആണല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ആ സിനിമയിൽ ഏതെങ്കിലും ഒരു പാട്ട് മതി എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും വെച്ചു തരാം. ഡെഡിക്കേഷൻ ഉണ്ടോ? കൊച്ചുമോന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ അല്ലേ? കൊച്ചുമോന് ഡെഡിക്കേഷൻ. കൊച്ചുമോന്റെ പേരെന്താ? രഞ്ജിത്ത്. ഓക്കെ, അപ്പൊ രഞ്ജിത്തിന് വേണ്ടിയിട്ട് അമ്മമ്മയുടെ വക വടക്കനാഥൻ സിനിമയിലെ പാട്ടല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ വടക്കനാഥൻ എന്ന സിനിമയിലെ നല്ലൊരു പാട്ട് തന്നെ രാധചേച്ചിക്കും അതുപോലെ കൊച്ചുമോനും വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫിലൂടെ വെച്ച് തരുന്നതായിരിക്കും. ആൻഡ് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. ഹായ് ആസ്പ്രേയ എഫ് എം, ഞാൻ ജ്യോതിർ ശിവ, പെരുംകുളത്ത് നിന്നും. എനിക്ക് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിലെ ഓലത്തുമ്പത്തിരുന്നൂഞ്ഞലാടും ചെല്ലപ്പൈങ്കിളി എന്ന പാട്ട് വെച്ച് തരുമോ? എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജ്യോതിർ ശിവ ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പം നല്ലൊരു പാട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജാനകിയമ്മ പാടി മനോഹരമാക്കിയ ഈ ഒരു പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത് ബിച്ചു തിരുമലയാണ്. മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത് ഇളയരാജയും ചേർന്നിട്ടാണ്. അപ്പോൾ രണ്ട് നല്ല പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്പ്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലുമുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771717.
4: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: കേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഗ്യാസ് കഫേ ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, എങ്ങനെയാ വടക്കുന്നാഥൻ എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എവർഗ്രീൻ സോങ് ആണ് നമ്മളിപ്പോൾ കാസറ്റ് കഫേയിലൂടെ കേട്ട് എൻജോയ് ചെയ്തത്. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് കൂടെയുള്ളത് ആർ ജെ അനൂഷയാണ്. അപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 32 മിനിറ്റിലെങ്കിലും എത്തി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ മനസ്സിലേക്ക് ഓടി എത്തുന്നുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04742919090 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490900 എന്ന നമ്പറിലേക്ക്. അപ്പൊ എന്തായാലും അടുത്തൊരു കോളർ പാട്ട് ചോദിച്ചു വാങ്ങിക്കാനായിട്ട് ഇവിടെ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ആരാ സംസാരിക്കുന്നേ?
1: ഗുഡ് ആഫ്റ്റർനൂൺ, ഇത് മോഹൻ ബർക്കി ചേട്ടനാണ്.
0: എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷങ്ങൾ?
1: നല്ല വിശേഷം.
0: സുഖമായിട്ട് പോകുന്നു? ഫുഡൊക്കെ കഴിച്ചോ? രണ്ടുമണി ആയതേ ഉള്ളു. 2 മണി ആകുമ്പോഴേ
1: കഴിക്കത്തുള്ളൂ.
0: ആഹാ, ഓക്കെ. ആ ഒരു സമയം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ആ സമയത്തിന് മുന്നോട്ടുമില്ല പിന്നോട്ടുമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് ഏത് പാട്ടാണ് കാസറ്റ് കഫേയിലൂടെ കേൾക്കേണ്ടത്? എഴുതിയത് ആരാണ്? സുജാത എന്ന പാട്ടല്ലേ. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ? അനാമയ്ക്ക് വേണ്ടിട്ട്. ഓ, സഹോദരി അനാമയ്ക്ക് വേണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും സഹോദരി അനാമയ്ക്ക് വേണ്ടിട്ട് ആ ഒരു പാട്ട് നമ്മൾ വെച്ച് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ എന്തായാലും മോഹനൻ വർഗീസ് ചേട്ടൻ വിളിച്ചിട്ട് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് ഒരു പഴയ പാട്ടാണ് കേട്ടോ. ഉദ്യോഗസ്ഥ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ദാസാറും അതുപോലെ തന്നെ ജാനകി അമ്മയും ചേർന്ന് പാടി മനോഹരമാക്കിയ എഴുതിയത് ആരാണ് സുജാത എന്ന് തുടങ്ങുന്ന പാട്ട്. ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത് യൂസഫ് അലി കേച്ചേരിയാണ്. മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത് MS ബാബുരാജും ചേർന്നിട്ടാണ്. അപ്പോൾ പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ട് ദാ മോഹനൻ വർഗീസേട്ടൻ്റെ വക ഒരു പഴയ പാട്ട് വരാൻ പോവുകയാണ്. അതിന് മുൻപായിട്ട് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് കുളക്കടയിൽ നിന്നും ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി ചോദിച്ചിരിക്കുന്ന പാട്ട് ഇന്ന് എനിക്ക് ഇന്നും കൊഞ്ചം നേരം എന്ന പാട്ട് റഹ്മാൻ സാറിൻ്റെ ഒരു പാട്ട് വെച്ച് തരുമോ പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു റിക്വസ്റ്റിനെ മാനിച്ചുകൊണ്ട് ശ്രീലക്ഷ്മിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. മരിയാൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ശ്വേതാ മോഹനും അതുപോലെ തന്നെ ശ്രീനിവാസാറും ചേർന്ന് പാടി മനോഹരമാക്കിയ നല്ലൊരു പാട്ടാണ്. അപ്പോൾ AR റഹ്മാൻ സാറിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മ്യൂസിക് കോമ്പോസിഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന നല്ലൊരു തമിഴ് സോങ് ആണ്. അപ്പോൾ ഒരു മലയാളം എവർ ഗ്രീൻ സോങ്ങും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തമിഴ് റൊമാൻറ്റിക് സോങ്ങും ദ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരികയാണ്. കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രോ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറിയസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറിയസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറിയസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: Pere Pardens Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Cheta, ee onathinu veettil furniture o adu Malaysian trip o?
5: Ee paranjathu rendu orumichu aayalo.
4: Orumichu aayittano?
6: Demos Furniture Ultimate Owner Fest, up to 60% off. Koodale free Malaysia trip nedanulla suvarna avasaram. Ini 3 lakh rupayikku mugalil purchase cheyyukayanengil ningalku gold coinum sammanam. Mathramalla aakarshakamaya giftukalum.
4: Appol ee onam ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്നവീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: യാസിഡ് കഫി.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കാസിഡ് കഫി. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതാ കൂടിയുള്ളത് ആർ ജെ അനൂഷയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന രണ്ട് മെസ്സേജ് കൂടി വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹലോ ആശ്രയ എഫ് എം, ഞാൻ വെട്ടിക്കവലയിൽ നിന്നും. ഭഗവതിയാണ് എനിക്ക് ജോസഫ് എന്ന സിനിമയിലെ കരിനീല കണ്ണുള്ള പെണ്ണ് എന്ന പാട്ട് വെച്ച് തരണം. പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവതി ഒരു പാട്ട് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഭഗവതിയുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ വെച്ച് തരുന്നതായിരിക്കും. ആൻഡ് അടുത്തൊരു മെസ്സേജ് കൂടി വായിക്കാം. തട്ടത്തിൻ മറയത്തിലെ ശ്യാമാംബരം എന്നുള്ള സോങ് വെച്ച് തരുമോ? റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് അഖിലയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അഖിലയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് തട്ടത്തിൻ മറയത്തിലെ ശ്യാമാംബരം എന്ന് തുടങ്ങുന്ന പാട്ട് വിനീത് ശ്രീനിവാസൻ പാടി മനോഹരമാക്കിയ ഈ ഒരു റൊമാൻറ്റിക് സോങ് നമുക്ക് കാസറ്റ് കഫേയിലൂടെ കേൾക്കാം. അപ്പോൾ ഈ രണ്ട് നല്ല പാട്ടുകൾ കേട്ടുകൊണ്ട് തന്നെ കാസറ്റ് കഫേ വൈൻഡപ്പ് ചെയ്ത് ഞാനെന്താ ഗുഡ് ബൈ പറയുകയാണ്. കാരണം നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 52 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കണം. അപ്പോൾ ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ ഫ്രം 90 നാടിനൊപ്പം നാട്ടർഗപ്പ് മാൻ. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 2 മണി.

ഹായ് ഹലോ നമസ്കാരം, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു ലൗഡ് സ്പീക്കർ ഓൺ ആസ്ട്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ലൗഡ് സ്പീക്കറുമായിട്ടുള്ള ഇന്നത്തെ ദിവസം എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനുഷയാണ്. കാരണം ഇന്ന് സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡേ ആണ്. അതായത് ഇന്ന് ജൂലൈ 20 നമ്മുടെയൊക്കെ കലണ്ടറിലെ ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെയൊക്കെ കുട്ടിക്കാലം മുതൽ ഏറെ കൊതിപ്പിച്ച അമ്പിളി മാമന്റെ അടുത്തേക്ക് മനുഷ്യൻ ആദ്യമായിട്ട് നടന്നു കയറിയതിന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസം. അതെ, ഇന്ന് ലോക ചാന്ദ്രദിനം അഥവാ വേൾഡ് മൂൺ ഡേ. ജൂലൈ 20 ആ ചരിത്ര നിമിഷം അമേരിക്കയുടെ അപ്പോളോ 11 എന്ന പേടകത്തിൽ നീൽ ആംസ്ട്രോങ്, ബസ് ആൽഡ്രിൻ എന്നീ രണ്ട് മനുഷ്യർ ചന്ദ്രന്റെ മണ്ണിൽ ആദ്യമായിട്ട് കാലുകുത്തിയ ദിവസം. നീൽ ആംസ്ട്രോങ് അന്ന് പറഞ്ഞ ഒരു വാചകമുണ്ട്, ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇതൊരു ചെറിയ ചുവടുവെപ്പാണ് എന്നുള്ളത്. എന്നാൽ മനുഷ്യരാശിക്ക് ഇതൊരു വലിയ കുതിച്ചുചാട്ടമാണ്. വെറുമൊരു ശാസ്ത്ര നേട്ടത്തിനപ്പുറം മനുഷ്യൻ വിചാരിച്ചാൽ അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് തെളിയിച്ച ഒരു ദിവസം കൂടിയാണ് ഈ ഒരു ചാന്ദ്രദിനം. അപ്പോ ഇന്ന് ഇന്ത്യയുടെ ചാന്ദ്രയാൻ ഉൾപ്പെടെയുള്ള ദൗത്യങ്ങൾ ചന്ദ്രന്റെ രഹസ്യങ്ങൾ തേടി പോകുമ്പോൾ അതിന്റെയൊക്കെ തുടക്കം ഈ ഒരു ദിവസമായിരുന്നു എന്ന് നമ്മൾ ഓർമ്മിക്കണം. അപ്പൊ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് കേട്ടറിയാനുണ്ട്. കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: അനന്തമായ ശൂന്യാകാശത്തിന്റെ നിഗൂഢതകളെ വകഞ്ഞു മാറ്റി ആ വെള്ളിത്താലികയിൽ മനുഷ്യൻ ആദ്യമായി പാദമുദ്ര പതിപ്പിച്ച ഓർമ്മദിനം ഇന്ന് ജൂലൈ 20, ചാന്ദ്രദിനം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദെ ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് ഇൻട്രൊഡക്ഷനിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് വേൾഡ് മൂൺ ഡേ ആണ്, ലോക ചാന്ദ്രദിനമാണ്. ആക്ച്വലി ഈ ഒരു ദിനത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഐക്യരാഷ്ട്രസഭ അതായത് യു എൻ ജനറൽ അസംബ്ലിയാണ് ജൂലൈ 20 ലോക ചാന്ദ്രദിനമായിട്ട് പ്രഖ്യാപിച്ചത്. ബഹിരാകാശ പര്യവേഷണത്തിൽ മനുഷ്യന്റെ നേട്ടങ്ങളെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ദിവസം നീക്കിവെച്ചിരിക്കുന്നത്. നീൽ ആംസ്ട്രോങ്, ബസ് ആൽഡ്രിൻ എന്നിവർ ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ മൈക്കൽ കോളിൻസ് എന്ന മൂന്നാമത്തെ ശാസ്ത്രജ്ഞൻ അവരെ തിരികെ എത്തിക്കാനായിട്ട് പേടകത്തിൽ ചന്ദ്രനെ വലം വെക്കുകയായിരുന്നു. ചന്ദ്രന്റെ ആരും തൊടാത്ത ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ 3 വിജയകരമായിട്ടിറക്കി ഇന്ത്യ ലോകത്തിന്റെ നെറുകയിൽ എത്തിയിട്ടുള്ള ആ ഒരു കാര്യം ഇന്നത്തെ ദിവസം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ടല്ലേ. ആക്ച്വലി നമ്മൾ പലപ്പോഴും നീൽ ആംസ്ട്രോങ്ങിന്റെയും ബസ് ആൽഡ്രിന്റെയും പേര് മാത്രമേ പറയാറുള്ളൂ അല്ലേ. എന്നാൽ അവരെ ചന്ദ്രനിൽ എത്തിക്കാനും തിരികെ സുരക്ഷിതമായിട്ട് ഭൂമിയിലേക്ക് കൊണ്ടുവരാനും തനിയെ ചന്ദ്രനെ വലം വെച്ച ഒരു മനുഷ്യനുണ്ട്, മൈക്കൽ കോളിൻസ്. എപ്പോഴും എല്ലാവരും ഒന്നാം സ്ഥാനക്കാരെ മാത്രമേ ഓർക്കാറുള്ളൂ അല്ലേ. എന്നാൽ ചന്ദ്രന്റെ മണ്ണിൽ ഇറങ്ങിയിട്ടില്ല എങ്കിലും ആ ദൗത്യത്തിന്റെ വിജയത്തിന് പിന്നിൽ കോളിൻസ് അനുഭവിച്ച ഏകാന്തതയ്ക്ക് ഒരു വിലയും ഇടാൻ കഴിയില്ല. ചരിത്രത്തിലെ ഏറ്റവും ഏകാന്തത അനുഭവിച്ച മനുഷ്യൻ എന്നാണ് ആക്ച്വലി അദ്ദേഹം അറിയപ്പെടുന്നത് കേട്ടോ. 1969 മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കാൻ ഉപയോഗിച്ച കമ്പ്യൂട്ടറിലെ ശേഷി കേട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഞെട്ടും എന്ന് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും സാധാരണമായ സ്മാർട്ട് ഫോണിന് പോലും ആ സ്പേസ് ക്രാഫ്റ്റിലെ ലക്ഷക്കണക്കിന് ഇരട്ടി വേഗതയും മെമ്മറിയും ഉണ്ട്. വളരെ പരിമിതമായിട്ടുള്ള സാങ്കേതിക വിദ്യ വെച്ചിട്ടായിരുന്നു മനുഷ്യൻ അന്ന് ആ ഒരു ചരിത്രം കുറിച്ചത്. ആക്ച്വലി ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കാറ്റോ മഴയോ ഒന്നും തന്നെ ഇല്ല. ഇതിനർത്ഥം 1969 നീൽ ആംസ്ട്രോങ് അവിടെ പതിപ്പിച്ച കാൽപ്പാടുകൾ ഒരു മാറ്റവും ഇല്ലാതെ ഇപ്പോഴും അതേപടി അവിടെയുണ്ട് എന്നുള്ളതാണ്. ആരെങ്കിലും പോയി അത് മായ്ച്ചു കളയാത്ത കാലത്തോളം, അല്ലെങ്കിൽ ഒരു ഉൽക്കാപതനം ഉണ്ടാകാത്ത കാലത്തോളം, അത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ അവിടെ അങ്ങനെ തന്നെ കിടക്കും. ചന്ദ്രന്റെ മണ്ണിലിറങ്ങി തിരികെ പേടകത്തിലെത്തിയപ്പോൾ തങ്ങളുടെ സ്പേസ് സ്യൂട്ടിൽ പറ്റിപ്പിടിച്ച ചന്ദ്രപ്പൊടിക്ക് ഒരു പ്രത്യേക മണമുള്ളതായിട്ട് ബഹിരാകാശ യാത്രികർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വെടിമരുന്നിന്റെയൊക്കെ മണമുണ്ടല്ലോ, അതുപോലുള്ള ഒരു സ്മെല്ലായിരുന്നു എന്നാണ് പറയുന്നത്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോൺ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

1969 ചരിത്ര നിമിഷം, മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയ നിമിഷം, അതിന്റെ 57 വാർഷികമാണ് നമ്മൾ ഈ വർഷം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിലുള്ള അന്താരാഷ്ട്ര ചാന്ദ്ര ദിനത്തിന്റെ ഈ വർഷത്തെ പ്രമേയം വൺ മൂൺ വൺ മിഷൻ വൺ ഫ്യൂച്ചർ എന്നുള്ളതാണ്. ഭൂമിയിലെ അതിരുകൾക്കപ്പുറം മനുഷ്യരാശിയുടെ ഒരുമിച്ചുള്ള ബഹിരാകാശ സ്വപ്നങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. 2026 ലോക ചാന്ദ്ര ദിനത്തിന്റെ പ്രധാന ആഗോള പരിപാടികൾ നടക്കുന്നത് കൊളംബിയയിലെ ബൊഗോട്ടയിലാണ് കേട്ടോ. ചന്ദ്രനിൽ ആദ്യമായിട്ട് മനുഷ്യൻ കാലുകുത്തിയ കഥയൊക്കെ നമ്മൾ കേട്ടു. എന്നാൽ അവിടെ വെച്ച് ആദ്യമായിട്ട് നടന്ന ഒരു സ്പോർട്സ് ഏതാണെന്നറിയോ? ഗോൾഫ്. 1971 അപ്പോളോ 14 ദൗത്യത്തിനിടയിൽ ബഹിരാകാശ യാത്രികനായ അലൻ ഷെപ്പേർഡ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ വെച്ച് ഒരു ഗോൾഫ് പന്ത് അടിച്ചു പറത്തി. ഭൂമിയിലേക്കാൾ ഗുരുത്വാകർഷണം വളരെ കുറവായതുകൊണ്ട് ആ പന്ത് അന്തരീക്ഷമില്ലാത്ത ചന്ദ്രനിൽ എത്രയോ ദൂരേക്ക് പറന്നുപോയി. ആ പന്തുകൾ ഇപ്പോഴും ചന്ദ്രനിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ അമ്പിളിമാമൻ പതുക്കെ പതുക്കെ നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്നാൽ സംഗതി സത്യമാണ്. ഓരോ വർഷവും ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഏകദേശം 3.8 സെന്റിമീറ്റർ, അതായത് 1.5 ഇഞ്ച് വീതം ദൂരേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അമ്പിളിമാമൻ കൂടുതൽ ദൂരേക്ക് പോകുന്നതിന് മുൻപ് ഇന്ന് രാത്രി ആകാശത്തേക്ക് നോക്കി ഒന്നുറക്കെ സ്നേഹം പ്രകടിപ്പിക്കാൻ മറക്കണ്ട കേട്ടോ. നമ്മുടെ ഭൂമിയിൽ ഭൂകമ്പം ഉണ്ടാകുന്നത് പോലെ തന്നെ ചന്ദ്രനിലും കുലുക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിനെ മൂൺ ക്വേക്കുകൾ എന്നാണ് പറയുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണം

ഭൂചലന വലിവ് കാരണമാണ് ഇത് സംഭവിക്കുന്നത്. എന്നാൽ ഭൂമിയിലെ കുലുക്കം പോലെ ഏതാനും മിനിറ്റുകൾ കൊണ്ടല്ല കേട്ടോ ഇത് തീരുക. ചന്ദ്രനിലെ കുലുക്കം ചിലപ്പോൾ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കാറുണ്ട്. അതാണ് ഭൂമിയിലെയും ചന്ദ്രനിലെയും ഭൂകമ്പങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇനി മറ്റൊരു രസകരമായ കാര്യം കേൾക്കണോ? ഭൂമിയിലെ നിങ്ങളുടെ ഭാരത്തിന്റെ ആറിലൊന്ന് മാത്രമാണ് ചന്ദ്രനിൽ ചെന്നാൽ നിങ്ങൾക്കുണ്ടാവുക. അതായത് ഭൂമിയിൽ 60 കിലോ ഭാരമുള്ള ഒരാൾ ചന്ദ്രനിൽ ചെന്നു കഴിയാൻ വെറും 10 കിലോ ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് സൂപ്പർമാനെ പോലെ ചാടി നടക്കാൻ സാധിക്കും. അപ്പൊ ഒരിക്കലും വണ്ണം കുറയ്ക്കാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്നവരൊക്കെ കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഒന്ന് ചന്ദ്രനെ പോയി നോക്കുന്നേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭാരം കുറഞ്ഞതായിട്ട് തോന്നാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ലൗഡ് സ്പീക്കർ.
2: അരവിന്ദ് ആഘോഷം. ചന്ദ്രനിൽ പകൽ സമയത്ത് കടുത്ത ചൂടാണ് കേട്ടോ അനുഭവപ്പെടുന്നത്. ഏകദേശം 120 ഡിഗ്രി സെൽഷ്യസ്. എന്നാൽ രാത്രിയായി കഴിഞ്ഞാൽ അത് -130 ഡിഗ്രി സെൽഷ്യസിന് താഴേക്ക് വരും. ചിലയിടങ്ങളിൽ -230 ഡിഗ്രി സെൽഷ്യസ് വരെയാകും. അന്തരീക്ഷമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതുവരെ ചന്ദ്രന്റെ മണ്ണിൽ നേരിട്ട് നടന്നിട്ടുള്ളത് വെറും 12 മനുഷ്യർ മാത്രമാണ്. 1972 ശേഷം ആരും പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. എന്നാൽ വരും വർഷങ്ങളിൽ വീണ്ടും മനുഷ്യനെ എത്തിക്കാനുള്ള ആർട്ടിമീസ് ദൗത്യങ്ങളുടെ അണിയറയിലാണ് നാസ ഇപ്പോൾ. നമ്മൾ 1969 സ്റ്റോറിയാണ് ഇത്രയും നേരമായിട്ടും കേട്ടുകൊണ്ടിരുന്നതല്ലേ. എന്നാൽ ഈ വർഷം, അതായത് 2026 ഏപ്രിലിൽ, ഒരു ചരിത്ര സംഭവം നടക്കുകയുണ്ടായി. നാസയുടെ ആർട്ടിമിസ് 2 ദൗത്യത്തിന്റെ ഭാഗമായിട്ട് 4 ബഹിരാകാശ യാത്രികർ ചന്ദ്രനെ ബലം വെച്ച് വിജയകരമായിട്ട് ഭൂമിയിൽ തിരിച്ചെത്തി. അപ്പോളോ ദൗത്യങ്ങൾക്ക് ശേഷം, അതായത് നീണ്ട 50-ലധികം വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് മനുഷ്യൻ വീണ്ടും ചന്ദ്രന്റെ അത്രയും അടുത്തെത്തുന്നത്. ഇതിലൂടെ മനുഷ്യ ചരിത്രത്തിൽ ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച വ്യക്തികൾ എന്ന റെക്കോർഡും ഈ സംഘം സ്വന്തമാക്കുകയുണ്ടായി. ചന്ദ്രയാൻ 3 ദക്ഷിണധ്രുവത്തിൽ ഇറക്കി നമ്മൾ ലോകത്തെ ഞെട്ടിച്ച സംഭവം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്നാൽ ISRO അവിടെ കൊണ്ടൊന്നും നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. ഇന്ത്യയുടെ അടുത്ത മാസ് ദൗത്യമായിട്ടുള്ള ചന്ദ്രയാൻ 4 പണിപ്പുരയിലാണ് സയന്റിസ്റ്റുകൾ. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ പേടകം ചന്ദ്രനിൽ ഇറങ്ങി അവിടുത്തെ മണ്ണും പാറക്കഷ്ണങ്ങളും റോബോട്ടിക് കൈകൾ കൊണ്ട് ശേഖരിച്ച് തിരികെ ഭൂമിയിലെത്തിക്കും. ഇന്ത്യയുടെ ഈ സ്വപ്ന ദൗത്യത്തിനായുള്ള ലാൻഡിംഗ് സൈറ്റുകൾ ഈ വർഷമാണ് സയന്റിസ്റ്റുകൾ നിർദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ചന്ദ്രനിലെ ഏറ്റവും വില കൂടിയ ഒരു നിധിയെ പറ്റി കേട്ടാലോ? ഭാവിയിൽ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഇന്ധനം നമ്മുടെ ചന്ദ്രനിലുണ്ട്, ഹീലിയം 3. ഭൂമിയിൽ ഇത് വളരെ അപൂർവമാണ്. എന്നാൽ ചന്ദ്രനിൽ 10,00,000 ടൺ ഹീലിയം 3 ശേഖരമുണ്ട്. ആണവ സംയോജനം, അതായത് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി മലിനീകരണമില്ലാതെ 10,00,000 വർഷത്തേക്ക് ഭൂമിക്ക് മുഴുവൻ ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഉണ്ടാക്കാൻ ചന്ദ്രനിലെ ഈ ഒരു നിധിക്ക് സാധിക്കും. അപ്പോൾ വരും കാലങ്ങളിൽ ചന്ദ്രനിലേക്ക് പോകാൻ രാജ്യങ്ങൾ മത്സരിക്കുന്നതിന്റെ പ്രധാന കാരണവും ഇതുതന്നെയാണ് കേട്ടോ. ലോക ചാന്ദ്ര ദിനത്തിൽ ചന്ദ്രനെ പറ്റിയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സുകളാണ് നമ്മളിങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ചന്ദ്രനിലെ നിഴലുകളിലെ ഐസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? വാട്ടർ ഐസ്. പറഞ്ഞുതരാം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ 2,00,000,000 വർഷങ്ങളായിട്ട് സൂര്യപ്രകാശം ഒട്ടും പതിക്കാത്ത ചില ആഴമേറിയ കുഴികളുണ്ട്. അവിടെ താപനില -240 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഈ ഇരുണ്ട നിഴലുകളിലാണ് വൻതോതിൽ ഐസ് രൂപത്തിൽ വെള്ളം കണ്ടെത്തിയിരിക്കുന്നത്. ഭാവിയിൽ ബഹിരാകാശ യാത്രികർക്ക് കുടിക്കാനും അതിൽ നിന്ന് ഓക്സിജൻ, റോക്കറ്റ് ഇന്ധനവും ഒക്കെ നിർമ്മിക്കാനും ഈ വെള്ളം ഉപയോഗിക്കാനായിട്ട് സാധിക്കും.

0: ലേഖനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. നമ്മുടെ ഭൂമിയിൽ സമയമുള്ളതുപോലെ ചന്ദ്രന് സ്വന്തമായിട്ട് സമയമുണ്ടോ? പലരുടെയും മൈൻഡിൽ വരുന്ന ഒരു കാര്യമാണ്. ആക്ച്വലി ഇതുവരെ ഭൂമിയിലെ സമയം വെച്ചിട്ടാണ് ചന്ദ്രനിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നാസയും മറ്റ് അന്താരാഷ്ട്ര ബഹിരാകാശ ഏജൻസികളും ചേർന്നിട്ട് ചന്ദ്രന് മാത്രമായിട്ട് ഒരു പുതിയ ടൈം സോൺ നിർമ്മിക്കാൻ പോവുകയാണ്, കോർഡിനേറ്റഡ് ലൂണ ടൈം. ചന്ദ്രനിൽ ഭൂമിയേക്കാൾ വേഗത്തിൽ സമയം നീങ്ങുന്നത് കൊണ്ടാണ് സയന്റിസ്റ്റുകൾ ഇങ്ങനെ ഒരു പുതിയ ക്ലോക്ക് ഉണ്ടാക്കുന്നത്. അതായത് ഒരു ദിവസം കൊണ്ട് മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസം വരും എന്നുള്ളതാണ് പ്രത്യേകത. ഇനി ഒരു രസകരമായിട്ടുള്ള കാര്യം കൂടി പറയട്ടെ. ചന്ദ്രനിലേക്ക് നമ്മൾ ഒരു കാർ ഓടിച്ചു പോവുകയാണ് എന്ന് വിചാരിക്കുക. അതായത് ഒരു 100 കിലോമീറ്റർ സ്പീഡിൽ നിർത്താതെ ഓടിച്ചാൽ പോലും അവിടെ എത്താനായിട്ട് ഏകദേശം 160 ദിവസങ്ങൾ എടുക്കും. അപ്പോൾ എത്ര ദൂരെയാണ് ആ ഒരു കക്ഷി എന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ചന്ദ്രനിൽ മനുഷ്യരിറങ്ങിയ കഥകളൊക്കെ നമ്മൾ കേട്ടുവല്ലേ. എന്നാൽ ചന്ദ്രനിൽ അടക്കം ചെയ്യപ്പെട്ട ഒരേ ഒരു മനുഷ്യൻ ആരാണെന്നറിയോ? പറഞ്ഞുതരാം. പ്രശസ്ത പ്ലാനറ്ററി സയന്റിസ്റ്റായ യൂജിൻ ഷൂമേക്കർ. ചന്ദ്രനിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് അത് കഴിഞ്ഞില്ല. 1997 അദ്ദേഹം മരിച്ചതിനു ശേഷം നാസയുടെ ലൂണാർ പ്രോസ്പെക്ടർ എന്ന പേടകത്തിൽ അദ്ദേഹത്തിന്റെ ചിതാഭസ്മം ചന്ദ്രനിൽ എത്തിക്കുകയുണ്ടായി. ഇന്നും ആ ചന്ദ്രന്റെ മണ്ണിൽ ഉറങ്ങുന്ന ഒരേ ഒരു മനുഷ്യൻ അദ്ദേഹമാണ് എന്നുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. ചന്ദ്രനിലെ ഒരു വിവാദ ഫോട്ടോയെ പറ്റി കേട്ടാലോ. 1972 അപ്പോളോ 16 ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയ ചാൾസ് ഡ്യൂക്ക് എന്ന ബഹിരാകാശ യാത്രികൻ അവിടെ ഒരു സർപ്രൈസ് ഒളിപ്പിച്ചു വെക്കുകയുണ്ടായി. തന്റെ കുടുംബത്തിന്റെ ഒരു ഫോട്ടോ അദ്ദേഹം ചന്ദ്രന്റെ മണ്ണിൽ ഉപേക്ഷിച്ചു. അതിന്റെ പുറകിൽ ഇത് ഭൂമിയിൽ നിന്നുള്ള ചാൾസ് ഡ്യൂക്കിന്റെ കുടുംബം എന്ന് എഴുതി ഒപ്പുവെച്ചിട്ടുമുണ്ട്. ആ ഫോട്ടോ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പൊ അതൊരു വിവാദ ഫോട്ടോ ആയിട്ട് മാറിയിരിക്കുകയാണ്, അതും നമ്മുടെ ചന്ദ്രനിലെ. നമുക്ക് ആർക്കും അറിയാത്ത ചന്ദ്രനിലെ ഒരു ഇരുണ്ട വശം കൂടി കേൾക്കാം. നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എപ്പോഴും ചന്ദ്രന്റെ ഒരേ ഒരു വശം മാത്രമാണ് കാണുക. അതറിയോ, ചന്ദ്രൻ സ്വയം കറങ്ങാനും ഭൂമിയെ വലം വയ്ക്കാനും എടുക്കുന്ന സമയം ഒന്നായത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ചന്ദ്രന്റെ മറുപുറം എപ്പോഴും നമുക്ക് നിഗൂഢമാണ്. അവിടെയാണ് ഇന്ത്യയുടെ ചാന്ദ്രയാൻ ഉൾപ്പെടെയുള്ള ദൗത്യങ്ങൾ ഇപ്പോൾ പര്യവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്.

ലൗഡ് സ്പീക്കർ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർജെ അനുഷ. ലോക ചാന്ദ്ര ദിനത്തോടനുബന്ധിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ചധികം മോൺ ഫാക്ട്സുകളാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നാസയും മറ്റ് ബഹിരാകാശ ഏജൻസികളും ചേർന്ന് ചന്ദ്രനിൽ ഹൈ സ്പീഡ് നെറ്റ്വർക്ക് സ്ഥാപിക്കാനുള്ള പരീക്ഷണങ്ങളിലാണ്. ഭാവിയിൽ ചന്ദ്രനിൽ പോകുന്നവർക്ക് ഭൂമിയിലേക്ക് വീഡിയോ കോൾ ചെയ്യാനായിട്ട് ഇതുവഴി സാധിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ചന്ദ്രന്റെ ചില കുഴികളിലെ നിഴലുകളിൽ താപനില -240°C വരെ താഴാറുണ്ട്. നമ്മുടെ സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് കേട്ടോ ഇത്. April 2026 നാസയുടെ ആർട്ടിമീസ് 2 ദൗത്യത്തിലൂടെ 4 ബഹിരാകാശ യാത്രികർ ചന്ദ്രനെ വലം വെച്ച് വിജയകരമായിട്ട് ഭൂമിയിൽ തിരിച്ചെത്തുകയുണ്ടായി. 50 ശേഷം മനുഷ്യൻ ചന്ദ്രന്റെ അത്രയും അടുത്തെത്തിയ ചരിത്ര നിമിഷം കൂടിയായിരുന്നു കേട്ടോ അത്. ചന്ദ്രനിൽ കാലുകുത്തിയപ്പോഴുണ്ടായ ഒരു ലൈഫ് ഇൻഷുറൻസ് പ്രതിസന്ധിയെ പറ്റി കേട്ടിട്ടുണ്ടോ? പറഞ്ഞുതരാം. 1969 നീൽ ആംസ്ട്രോങ്ങും സംഘവും ചന്ദ്രനിലേക്ക് പോകുമ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. അവർ തിരികെ വരുമെന്ന് ഒരു ഉറപ്പുമില്ലാത്തത് കൊണ്ട് ഇൻഷുറൻസ് കമ്പനികളൊന്നും അവർക്ക് പോളിസി കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ അവർ എന്താ ചെയ്തതെന്നറിയോ? ബഹിരാകാശത്തേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് അവർ 100 ഓട്ടോഗ്രാഫുകൾ ഒപ്പിട്ട് വീട്ടുകാരെ ഏൽപ്പിച്ചു. തങ്ങൾ തിരികെ വന്നില്ല എങ്കിൽ ആ ഒപ്പുകൾ വിറ്റ് കുടുംബത്തിന് ജീവിക്കാനുള്ള പണം കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ട് ബഹിരാകാശ യാത്രികരുടെ ഒരു മരണമാസ് ബുദ്ധി?

0: You are listening to Ashraya FM 90, Nadinuppam.
1: വിശ്വസ്തയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കെ തെരുവ്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അനന്തമായ ശൂന്യാകാശത്തിന്റെ നിഗൂഢതകളെ വകഞ്ഞു മാറ്റി ആ വെള്ളിത്താലികയിൽ മനുഷ്യൻ ആദ്യമായി പാദമുദ്ര പതിപ്പിച്ച് ഓർമ്മദിനം ഇന്ന് ജൂലൈ 20 ചാന്ദ്രദിനം.

ചന്ദ്രനിൽ മനുഷ്യൻ ആദ്യമായിട്ട് കഴിച്ച ഭക്ഷണം എന്താണെന്നറിയോ? നീൽ ആംസ്ട്രോങ്ങും ബസ്റ്റ് ആൽഡ്രിനും ചന്ദ്രനിൽ ഇറങ്ങിയ ശേഷം കഴിച്ചത് ഒരു ചെറിയ കഷ്ണം കമ്മ്യൂണിയൻ ബ്രെഡും ഒരിത്തിരി വീഞ്ഞുമായിരുന്നു. ചന്ദ്രന്റെ മണ്ണിൽ ആദ്യമായിട്ട് വീണ ദ്രാവകം ആ വീഞ്ഞും കൂടിയായിരുന്നു കേട്ടോ. ശാസ്ത്രജ്ഞരുടെ പുതിയ പഠനങ്ങൾ പറയുന്നതനുസരിച്ച് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തിയ എന്നു പേരുള്ള ഒരു വമ്പൻ ഗ്രഹം വന്ന് നമ്മുടെ ഭൂമിയിൽ ഇടിക്കുകയുണ്ടായി. ആ ഇടിയുടെ ആഘാതത്തിൽ ഭൂമിയിൽ നിന്ന് തെറിച്ചുപോയ കഷ്ണങ്ങൾ കൂടിച്ചേർന്നാണ് ഇന്നത്തെ ചന്ദ്രൻ ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. അതായത് നമ്മുടെ അമ്പിളി മാമൻ യഥാർത്ഥത്തിൽ ഭൂമിയുടെ തന്നെ ഒരു കഷ്ണമാണ് എന്നർത്ഥം. ഇനി ബഹിരാകാശത്ത് തന്നെ ഏറ്റവും വലിയ മ്യൂസിയത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? മനുഷ്യൻ ചന്ദ്രനിൽ ഉപേക്ഷിച്ചു പോയ റോക്കറ്റ് അവശിഷ്ടങ്ങൾ, ക്യാമറകൾ, ബാഗുകൾ, പതാകകൾ ഇവയെല്ലാം ചേർത്ത് ഏകദേശം 180,000 കിലോയിലധികം ഭാരമുള്ള മനുഷ്യനിർമ്മിത വസ്തുക്കൾ ഇപ്പോൾ ചന്ദ്രനിലുണ്ട്. അതുകൊണ്ട് തന്നെ ബഹിരാകാശത്തെ ഏറ്റവും വലിയ ഓപ്പൺ മ്യൂസിയം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാമെന്നാണ് പറയുന്നത്. ചന്ദ്രനിൽ നിന്ന് പ്രതിഫലിക്കുന്ന പ്രകാശം ഭൂമിയിൽ എത്താനായിട്ട് വെറും 1.3 സെക്കൻഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് നമ്മൾ ഇന്ന് രാത്രി കാണുന്ന വെളിച്ചം വെറും 1.3 സെക്കൻഡ് മുൻപ് ചന്ദ്രനിൽ നിന്നും പുറപ്പെട്ടതാണ്.

പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സോഷ്യൽ മീഡിയയിലൊക്കെ മിക്കപ്പോഴും കണ്ടുവരുന്ന ഒരു വലിയ സംശയമുണ്ട്, ചന്ദ്രനിൽ കാറ്റില്ലല്ലോ, പിന്നെ നീലാം സ്ട്രോങ് അവിടെ നാട്ടിയ പതാക എങ്ങനെയാണ് കാറ്റത്ത് പറക്കുന്നത് പോലെ ഇരിക്കുന്നത് എന്നുള്ളത്. ഇതിനു പിന്നിൽ ഒരു ചെറിയ സൂത്രമുണ്ട്. അതായത് ആ പതാകയുടെ മുകൾ ഭാഗം ഒരു പ്രത്യേക തിരച്ചീന കമ്പി, അതായത് ഒരു ഹൊറിസോണ്ടൽ റോഡ് ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നിവർത്തി വെക്കുമ്പോൾ ബഹിരാകാശ യാത്രികരുടെ കൈതട്ടി ഉണ്ടായ ആ ചെറിയ കുലുക്കമാണ് ഫോട്ടോയിൽ കാറ്റത്ത് പറക്കുന്നത് പോലെ തോന്നിച്ചത്. അതല്ലാതെ അവിടെ മാന്ത്രിക കാറ്റൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തെറ്റായ ചിന്താഗതി മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മായ്ച്ചേക്കുക. പിന്നെ നമ്മളെപ്പോഴും ചന്ദ്രനെ വളരെ ശാന്തനായ ഉറങ്ങിക്കിടക്കുന്ന ഒന്നായിട്ടാണ് കാണാറുള്ളതല്ലേ. എന്നാൽ ചന്ദ്രന്റെ ഉള്ളിൽ വൻ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടന്നിരുന്ന ഒരു ഭൂതകാലമുണ്ടായിരുന്നു. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രനിൽ ലാവയൊഴുകുന്ന വലിയ നദികളും സമുദ്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചന്ദ്രനിൽ കാണുന്ന ഇരുണ്ട പാടുകൾ യഥാർത്ഥത്തിൽ പണ്ട് ലാവയൊഴുകി തണുത്തുറഞ്ഞുണ്ടായ ബസാൾട്ട് പാറകളാണെന്നാണ് പറയുന്നത്. ചന്ദ്രൻ ഒരു ടൈം മെഷീനാണ്. അതായത് ഭൂമിയിൽ കാറ്റും മഴയും മനുഷ്യന്റെ ഇടപെടലുകളും ഉള്ളത് കൊണ്ട് കോടിക്കണക്കിന് വർഷം പഴക്കമുള്ള ചരിത്രങ്ങൾ പെട്ടെന്ന് നശിച്ചു പോകും. എന്നാൽ ചന്ദ്രന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇതിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സൗരയൂഥമുണ്ടായ കാലത്തെ അതേ അവസ്ഥയിലാണ് അവിടുത്തെ മണ്ണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് സയന്റിസ്റ്റുകൾക്ക് ചന്ദ്രൻ ഒരു ടൈം മെഷീൻ പോലെയാണ്. ഭൂമിയുടെയും സൂര്യന്റെയും ഭൂതകാലം പഠിക്കാൻ ചന്ദ്രനിലെ ഒരു പിടി മണ്ണ് മാത്രം എടുത്താൽ മതി.

പണ്ടൊക്കെ ചന്ദ്രനിലേക്ക് പോയിരുന്നത് രാജ്യങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥ അതല്ല. എലോൺ മസ്കിന്റെ സ്പേസ് എക്സ്, ജെഫ് ബെസോസിന്റെ ബ്ലൂ ഒറിജിൻ എന്നിങ്ങനെയുള്ള വമ്പൻ സ്വകാര്യ കമ്പനികളാണ് ഇപ്പോൾ ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കാൻ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. നാസയുടെ അടുത്ത ചാന്ദ്ര ദൗത്യത്തിന്റെ ഹ്യൂമൻ ലാൻഡിംഗ് സിസ്റ്റം നിർമ്മിക്കാനുള്ള കോൺട്രാക്ട് സ്വന്തമാക്കിയത് എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ആണ്. അതായത് വരും കാലങ്ങളിൽ ചന്ദ്രനിലേക്കുള്ള യാത്രകൾ കൺട്രോൾ ചെയ്യുന്നത് ഇത്തരം പ്രൈവറ്റ് കമ്പനികളായിരിക്കും. ഇനി ചന്ദ്രനിലെ ആകാശ കപ്പൽ പാതയെ പറ്റി കേട്ടിട്ടുണ്ടോ? പറഞ്ഞുതരാം. ഭാവിയിൽ ചന്ദ്രനിലേക്ക് പോകുന്നവർക്ക് തങ്ങാനായിട്ട് ആകാശത്ത് ഒരു റെസ്റ്റ് ഹൗസ് ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാകും? അടിപൊളിയായിരിക്കും അല്ലേ? അന്താരാഷ്ട്ര ബഹിരാകാശ ഏജൻസികൾ ചേർന്ന് ചന്ദ്രനെ വലം വെക്കുന്ന ഒരു ചെറിയ ബഹിരാകാശ നിലയം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പേരാണ് ലൂണാർ ഗേറ്റ്വേ. നമ്മുടെ ഭൂമിയിൽ നിന്ന് വരുന്ന റോക്കറ്റുകൾ ആദ്യം ഇവിടെ വന്ന് നിർത്തി അതിനുശേഷമായിരിക്കും ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് ഇറങ്ങുക. എന്തായാലും ഭാവിയിൽ ചൊവ്വയിലേക്ക് പോകുന്നവർക്കുള്ള ഒരു ട്രാൻസിസ്റ്റ് പോയിന്റ് കൂടിയായിരിക്കും കേട്ടോ ഈ ഒരു ഗേറ്റ്വേ. പിന്നെ ഈ ചന്ദ്രന്റെ ഉപരിതലത്തിൽ അതിശക്തമായിട്ടുള്ള കോസ്മിക് വികിരണങ്ങളും ഉൽക്കാപതനങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ മനുഷ്യർക്ക് ഇവിടെ വെറുതെ വീട് വെച്ച് താമസിക്കാൻ പറ്റില്ല കേട്ടോ. അതിനൊരു പ്രതിവിധിയായിട്ട് സയന്റിസ്റ്റുകൾ കണ്ടെത്തിയത് ചന്ദ്രനിലെ ലാവാ ഗുഹകളെയാണ്. അതായത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ലാവ ഒഴുകി ഉണ്ടായ ഈ ഭീമാകാരമായ ഭൂഗർഭ ഗുഹകൾക്കുള്ളിൽ വികിരണങ്ങൾ ഏൽക്കാതെ മനുഷ്യർക്ക് വളരെ സുരക്ഷിതമായിട്ട് ഇവിടെ നഗരങ്ങൾ പണിയാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത.

ചന്ദ്രന്റെ വലിപ്പം കുറയുകയാണോ കൂടുകയാണോ എന്ന് ചിലരൊക്കെ സംസാരിച്ചു വരുന്നുണ്ട്. അതായത് ചന്ദ്രന്റെ ഉൾഭാഗം പതുക്കെ തണുത്ത് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദശലക്ഷം വർഷങ്ങൾക്കിടയിൽ ചന്ദ്രൻ ഏകദേശം 150 അടിയോളം ചെറുതായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് ചന്ദ്രനിൽ പുതിയ മടക്കുകളും മോൺക്വേക്കുകളും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി വരും തലമുറകൾക്കായിട്ട് ഭൂമിയിലെ പ്രധാനപ്പെട്ട അറിവുകളും കലകളും ഡിജിറ്റൽ രൂപത്തിലാക്കി ചന്ദ്രനിൽ സൂക്ഷിക്കുന്ന ലൂണാർ കോഡെക്സ് എന്ന പദ്ധതി ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭൂമിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും നമ്മുടെ സംസ്കാരം ചന്ദ്രനിൽ സുരക്ഷിതമായിരിക്കും എന്നർത്ഥം. അവൾ എന്തായാലും ഇന്ന് ചന്ദ്രദിനമായതുകൊണ്ട് തന്നെ നമ്മുടെ മോണുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സുകളായിരുന്നു ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടേയിരുന്നത്. അപ്പോൾ ലൗഡ് സ്പീക്കർ വൈൻഡപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാറുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി. ദ ടൈം ഈസ് 4 o'clock.

குட் ஈவினிங், வெல்கம் டு ஆஸ்ட்ரியா பிரீமியர் லீக் வித் மீ ஆர்ஜே அனாமிக. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു തിങ്കളാഴ്ച ദിവസമാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു 4 മണി സമയമാണ്. പക്ഷേ കുട്ടികളൊക്കെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്, കാരണം ഇന്ന് അവധിയാണല്ലോ. സത്യം പറഞ്ഞാൽ കുട്ടികൾ മാത്രമല്ല, നമ്മൾ എല്ലാവരും ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പിന്റെ ഹാങ് ഓവറിൽ തന്നെയാണുള്ളത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ഫൈനൽ മത്സരം ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. അർജന്റീനയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്പെയിൻ ഇത്തവണത്തെ ഫിഫ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷേ അർജന്റീന ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സങ്കടം തോന്നുന്ന ഒരു മൊമെന്റ് ആണിത്. ബിക്കോസ് അർജന്റീന വിന്നർ ആകും എന്ന് കുറച്ചു പേരെങ്കിലും, കുറച്ചു പേരല്ല ഒരുപാട് പേര് എക്സ്പെക്ട് ചെയ്തിരുന്നു ഞാനടക്കം. പക്ഷേ ഇന്നലത്തെ സ്പെയിനിന്റെ ആ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി, കപ്പ് സ്പെയിൻ തന്നെ കൊണ്ടുപോകും എന്നുള്ളത്. എന്തായാലും അർജന്റീന റണ്ണറപ്പ് ആയെങ്കിൽ പോലും ലയണൽ മെസ്സി ഫുട്ബോൾ ചരിത്രത്തിൽ ഇടം പിടിച്ച യഥാർത്ഥ ഗോട്ട് തന്നെയാണല്ലേ, അതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ സ്പെയിനിന്റെ വിജയത്തിൽ നമ്മൾ ഇനി എല്ലാ കാലത്തും അല്ലെങ്കിൽ എക്കാലത്തും ഓർത്തിരിക്കാൻ പോകുന്ന ഒരു പേരുണ്ട്, ലമീൻ യമാൽ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫോട്ടോഷൂട്ടിൽ മെസ്സി കുളിപ്പിച്ച ആ ഒരു ചെറിയ കുട്ടി, അവൻ വലുതായിട്ട് ഇന്നലെ ലോകകപ്പിന്റെ ഫൈനലിൽ സാക്ഷാൽ മെസ്സിക്കെതിരെ തന്നെ കളിക്കളത്തിൽ അവസാന പോരാട്ടത്തിനിറങ്ങിയത് ശരിക്കും ഒരു ഹിസ്റ്റോറിക് മൊമെന്റ് തന്നെയായിരുന്നു. എന്തായാലും കപ്പടിച്ച സ്പെയിനും അതുപോലെ തന്നെ അവസാന നിമിഷം വരെ മികച്ച രീതിയിൽ പൊരുതിയിട്ടുള്ള അർജന്റീനയ്ക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ APL അങ്ങോട്ട് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് നമ്മുടെ ഗെയിമിൽ സ്ഥിരമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്കറിയാം വീക്കെൻഡിൽ ഗിഫ്റ്റ് അനൗൺസ് ചെയ്യുന്ന കാര്യം അല്ലേ. ഇനി ആദ്യമായിട്ട് കേൾക്കുന്നവർക്കായിട്ട് ഒന്നുകൂടി പറയുകയാണ്, ത്രൂ ഔട്ട് ദിസ് വീക്ക് ഈ ഗെയിമിൽ കറക്റ്റായിട്ട് ആൻസേഴ്സ് പറയുന്നവരിൽ നിന്നും നമ്മൾ ഒരാളെ ഫ്രൈഡേ നടക്കുന്ന ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്യും. അന്ന് വിന്നറാകുന്ന ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു അട്ടിപൊളി സമ്മാനമാണ് കാത്തിരിക്കുന്നത് കേട്ടോ. സോ എല്ലാവരും ഫുൾ ഓൺ ഫുൾ പവർ ആയിട്ട് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യം ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള പട്ട് കേൾക്കാം ആസ്ട്രിയ പ്രീമിയർ ലീഗിലൂടെ.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രേലിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
0: അസിസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
4: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഗെയിം കംപ്ലീറ്റ് ആയിട്ടും പാട്ടുകളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ പാട്ടിലേക്ക് കടക്കാം. പാട്ട് ഇതാണ്.

ചാരണി. യെസ്, മധുചന്ദ്രലേഖ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. എന്റെ ചോദ്യം ഇതാണ്, ഈ പാട്ടിന് വേണ്ടി വരികൾ എഴുതിയത് ആരാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി അഴകിയ തമിഴ് മകൻ.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വിസയുമിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: അനന്തമായ ശൂന്യാകാശത്തിന്റെ നിഗൂഢതകളെ വകഞ്ഞുമാറ്റി ആ വെള്ളിത്താലികയിൽ മനുഷ്യൻ ആദ്യമായി പാദമുദ്ര പതിപ്പിച്ച ഓർമ്മദിനം ഇന്ന് ജൂലൈ 20, ചാന്ദ്രദിനം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

യെസ്, ദാസേട്ടൻ പാടി മനോഹരമാക്കിയ ഈ പാട്ടിന് വേണ്ടി വരികൾ എഴുതിയത് ആരാണ് എന്നതായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. നോക്കാം. അനുഗ്രഹ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കൈതപ്പുറം. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഗിരീഷ് പുത്തഞ്ചേരി. മണികണ്ഠൻ ചേട്ടൻ, ഷമി ചേച്ചി, അർച്ചന ചേച്ചി, ദിബിൻ, മാളവിക, പാർവതി, ദീപു ചേട്ടൻ, റോഷൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഗിരീഷ് പുത്തഞ്ചേരി എന്ന് തന്നെയാണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. അദ്ദേഹത്തിന്റെ തൂലികയിൽ പറഞ്ഞിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ് മധുചന്ദ്രലേഖ എന്ന സിനിമയ്ക്ക് വേണ്ടി ദാസേട്ടൻ പാടി എം ജയചന്ദ്രൻ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കൂടിയാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്. അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത പാട്ട് ഇതാണ്.

യെസ്, മധു ബാലകൃഷ്ണനും സുജാത മോഹനും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണ്. കൈതപ്രം സാറാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. എം ജയചന്ദ്രനാണ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇതേത് സിനിമയിലെ പാട്ടാണ് എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. നമുക്ക് എന്തായാലും മധുചന്ദ്രലേഖ എന്ന സിനിമയിൽ നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള പാട്ട് കേൾക്കാം ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Cheta, ee onathinu veettil furniture o adu Malaysian trip o?
3: Ee paranjathu rendu orumichayalo.
2: Orumichayittano.
4: Demus Furniture Ultimate Owner Fest, up to 60% off. Koodare free Malaysia trip nedanulla suvarna avasaram. Ini 3 lakh rupayikku mugalil purchase cheyyukayanengil ningalku gold coinum sammanam. Mathramalla aagarshakamaya giftukalum.
2: Appol ee onam ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്നവീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമതിൽ ഉള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പൂലമൺ, കൊട്ടാരക്കര.
3: Once again, welcome back to APL with me, RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 45 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ബ്രേക്കിന് മുന്നേ ഞാൻ കേൾപ്പിച്ച പാട്ട്

യെസ്, ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഉണ്ണി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു അമൃതം. ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു അമൃതം എന്ന് തന്നെയാണ്. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു വൺ മാൻ ഷോ. അനുഗ്രഹ, മേരിക്കുട്ടി ചേച്ചി, ഷിമി ചേച്ചി, മണികണ്ഠൻ ചേട്ടൻ, അർച്ചന ചേച്ചി, ദിബിൻ, റോഷൻ, പ്രവീൺ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു അമൃതം എന്ന് തന്നെയാണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിരിക്കുന്നത് അമൃതമാണ്. അമൃതം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ മധു ബാലകൃഷ്ണനും സുജാത മോഹനും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ട്രാക്കാണ്. കൈതപ്രം സാറാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. എം ജയചന്ദ്രനാണ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ജയറാമും പത്മപ്രിയയും ഭാവനയും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത പാട്ട് ഇതാണ്.

യെസ്, നമ്മുടെ കാർത്തിക്കും ശ്വേതാ മോഹനും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. രാജീവ് നായരാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. അനാർക്കലി എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. എന്റെ ചോദ്യം ഇതാണ്, ഈ ഒരു പാട്ടിന് വേണ്ടി സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആരാണ്? ക്ലൂ തരുകയാണെങ്കിൽ നമ്മുടെ സംഗീത മാന്ത്രികനാണ് അദ്ദേഹം. മലയാളത്തിലും മാത്രമല്ല തമിഴിലുമൊക്കെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ സമ്മാനിച്ചിട്ടുള്ള സംഗീത മാന്ത്രികനാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക്കും കമ്പോസ് ചെയ്തിരിക്കുന്നത്. സോ ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ ഇനി ഒരു കലക്കൻ പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ഫ്രം ദ മൂവി കോലി.

0: You are listening to Ashray FM 90 Nadinuppam നാട്ടാർകൂപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

Welcome back to Astria Premier League with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഗെയിം കംപ്ലീറ്റ് ആയിട്ടും പാട്ടുകളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ് കേട്ടോ. ബ്രേക്കിന് മുന്നേ ഞാൻ കേൾപ്പിച്ച പാട്ട് ഇതായിരുന്നു.

യെസ്, അനാർക്കലി എന്ന സിനിമയ്ക്ക് വേണ്ടി കാർത്തിക്കും ശ്വേതാ മോഹനും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ഈ പാട്ടിന് വേണ്ടി സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആരാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. നോക്കാം. വിജയ് ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. വിദ്യാസാഗർ, പ്രവീൺ, സഹദേവൻ ചേട്ടൻ, ഐശ്വര്യ, അനുഗ്രഹ, മേരിക്കുട്ടി ചേച്ചി, ഷമി ചേച്ചി, ദീപു ചേട്ടൻ, അനുപമ, മാളവിക, മജീദിക്ക, ഫൈനലി, ദിപിൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് വിദ്യാസാഗർ എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് വിദ്യാസാഗർ. സംഗീത മാന്ത്രികനായിട്ടുള്ള വിദ്യാസാഗർ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. ഈ പ്രണയം എന്ന് പറയുന്നത് കാത്തിരിപ്പിന്റെ മാത്രമല്ല ഒത്തുചേരലിന്റെയും കൂടി ഒന്നാണ് എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള സിനിമയാണ് അനാർക്കലി. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.

യെസ്, ഇതേത് സിനിമയിലെ പാട്ടാണ് എന്നതാണ് എന്റെ ചോദ്യം. കുറച്ച് ക്ലോസ് പറയാനായിട്ടാണെങ്കിൽ നമ്മുടെ വിജയ് ദേവരകോണ്ട, സാമന്ത, റൂത്ത് പ്രഭു എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ പാട്ടാണ് ഹിഷാം അബ്ദുൽ വഹാബ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. സോ ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474219090 0974 219909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. വിദ്യാസാഗർ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ.

വാഹനം പോലെ, വാഹനം

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
7: ആശ്രയ FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.
8: അനന്തമായ ശൂന്യാകാശത്തിന്റെ നിഗൂഢതകളെ വകഞ്ഞു മാറ്റി ആ വെള്ളിത്താലികയിൽ മനുഷ്യൻ ആദ്യമായി പാദമുദ്ര പതിപ്പിച്ച ഓർമ്മദിനം ഇന്ന്, ജൂലൈ 20, ചാന്ദ്രദിനം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഒള്ളാ അറിഞ്ഞോന്നോ, നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം, അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് August 16 വരെ മാത്രം.
5: ശിൽപ ജുവലേഴ്സ്, ചന്ദമുക്ക്, കൊട്ടാരക്കര. ചേട്ടാ,
6: ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, up to 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: യെസ്, നമ്മുടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ആക്ടർ വിജയ് ദേവരകൊണ്ടയും സമന്തയും ഒന്നിച്ചഭിനയിച്ച ഒരു സിനിമയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഇത് ഏത് സിനിമയിലെ പാട്ടാണ് എന്നതായിരുന്നു എന്റെ ചോദ്യം. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇത് ആരാണ്?
1: ജ്യോതിർശിവ.
0: എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
1: നല്ല
0: വിശേഷമാണ്. ഇന്ന് അവധി ആയിരുന്നല്ലോ. വേൾഡ് കപ്പ് ഒക്കെ കണ്ടായിരുന്നോ? കണ്ടു. ഫേവറേറ്റ് ആയിട്ടുള്ള ടീം ഏതാ?
1: അർജന്റീന.
0: അർജന്റീനയാണ്. പക്ഷെ അർജന്റീന തോറ്റുപോയല്ലോ അല്ലേ? വിഷമുണ്ടായിരുന്നോ? ചെറിയ രീതിയിൽ വിഷമുണ്ടായിരുന്നല്ലേ. വീട്ടിലെല്ലാവരും അർജന്റീന ഫാൻ ആണോ? ആണ്. ഓക്കെ, അപ്പോ ജ്യോതിർശിവ, നമ്മുടെ ഓഡിയോ കേട്ടായിരുന്നോ?
1: കേട്ട്.
0: സിനിമ ഏതാണെന്ന് മനസ്സിലായോ? അപ്പൊ ആൻസർ പറഞ്ഞോളൂ.
1: ഖുഷി.
0: ഖുഷി ഉറപ്പാണോ? ഒരു മാറ്റവും ഇല്ല. അപ്പൊ ലോക്ക് ചെയ്താലോ? ഓക്കെ, അപ്പൊ ലോക്ക് ചെയ്യുവാണ്. കറക്റ്റ് ആയ ആൻസർ ആണ് കേട്ടോ. കൺഗ്രാചുലേഷൻസ്. ഖുഷി എന്ന സിനിമയിലെ പാട്ടാണ്. രമ്യചേച്ചി സുഖമായിട്ടിരിക്കുന്നോ? അമ്മയോട് അന്വേഷണം പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചത് ജ്യോതിർശിവയായിരുന്നു. ജ്യോതിർശിവ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഖുഷി എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് വാട്സപ്പിലും കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അറിയിച്ചുകൊണ്ട് മെസ്സേജസ് എത്തിയിട്ടുണ്ട്. ഗണേഷ് കുമാർ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഖുഷി. ഷിൽമ, അനുഗ്രഹ, ഐശ്വര്യ, ജ്യോതിർശിവ മെസ്സേജ് അയച്ചു ഖുഷി എന്ന് പറഞ്ഞിട്ടുണ്ട്. അർച്ചന ചേച്ചിയും മണികണ്ഠൻ ചേട്ടൻ, ഷമി ചേച്ചി, പ്രവീൺ, അനുപമ വിനീത, മജീദിക്ക എന്നിവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ഖുഷി എന്ന് തന്നെയാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത പാട്ട് ഇതാണ്.

യെസ്, ഒരു അഡാർ ലവ് എന്ന സിനിമയ്ക്ക് വേണ്ടി സൂരജ് സന്തോഷും ശ്രുതി ശിവദാസും ചേർന്ന് പാടിയ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ്. ബി കെ ഹരിനാരായണനാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. ഈ ഒരു പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് ആരാണ് എന്നതാണ് എന്റെ ചോദ്യം. മ്യൂസിക് ഡയറക്ടർ ആരാണ് എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 04742919090 04742919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ്

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
1: വിശ്വസ്തതയുടെ വേഗതയും 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

യെസ്, ഒരു അഡാർ ലവ് എന്ന സിനിമയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ്. ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് ആരാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. ആനന്ദ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. ഷാൻ റഹ്മാൻ, മണികണ്ഠൻ ചേട്ടൻ, ജെറൂഷ, ഷമിചേച്ചി, അനുഗ്രഹ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. ഷാൻ റഹ്മാൻ, ദീപു ചേട്ടൻ കറക്കി കുത്തി ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയച്ചിരിക്കുന്ന ആൻസർ മധുസൂദനൻ എന്നാണ്. പ്രവീൺ, അനുപമ, വിനോദ് ചേട്ടൻ, ഫൈനലി മാളവിക എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ഷാൻ റഹ്മാൻ എന്ന് തന്നെയാണ്. നമ്മുടെ ദീപു ചേട്ടൻ കറക്കി കുത്തി പറഞ്ഞിരിക്കുന്ന ആൻസർ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. മധുസൂദനനല്ല, ഷാൻ റഹ്മാൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത പാട്ട് ഇതാണ്.

യെസ്, ഈ ഒരു പാട്ട് കേൾക്കാത്തവരുണ്ടായിരിക്കില്ല, ആസ്വദിക്കാത്തവരുണ്ടായിരിക്കില്ല അല്ലെ. നമ്മുടെ എം ജി ശ്രീകുമാറും രാധിക തിലകും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. മോഹൻ സിത്താരയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് വരികൾ എഴുതിയിരിക്കുന്നത്. എന്റെ ചോദ്യം ഇതാണ്, ഇത് ഏത് സിനിമയിലെ പാട്ടാണ്? സോ ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അശ്രിയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു കലക്കൻ പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. പാട്ട് പറഞ്ഞിരിക്കുന്ന മൂവി അല്ലെങ്കിൽ വരാൻ പോകുന്ന മൂവി എന്ന് പറയുന്നത് നിറം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vilakkuravum gunamenmayum njangal nalkunna urappu.
3: Ella veetavashyangalkkum Aljo oppumundu.
4: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil at Ummanur. Aljo, vilakkuravinte vismayam.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

യെസ്, നമ്മുടെ എം ജി ശ്രീകുമാറും രാധിക തിലകും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, മിസ്റ്റർ ബ്രഹ്മചാരി, ഐശ്വര്യ, ജ്യോതിർശിവ, അരൂപ, ശ്രീ മണികണ്ഠൻ ചേട്ടൻ, അർച്ചന ചേച്ചി, ദീപു ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മിസ്റ്റർ ബ്രഹ്മചാരി എന്ന് തന്നെയാണ്. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നളചരിത്രം നല്ല ദിവസം. മജീദിക്ക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മിസ്റ്റർ ബ്രഹ്മചാരി എന്ന് തന്നെയാണ്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിരിക്കുന്നത് മിസ്റ്റർ ബ്രഹ്മചാരി ആണ് കേട്ടോ. ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി നമ്മുടെ മോഹൻ സിത്താര കമ്പോസ് ചെയ്ത് എം ജി ശ്രീകുമാറും രാധിക തിലകും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ഇന്നത്തെ ഗെയിമിൽ കറക്റ്റായിട്ട് ആൻസേഴ്സ് പറഞ്ഞ എല്ലാവരുടെയും പേരുകൾ നമ്മളിവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഫ്രൈഡേ ആണ് ഒരാളെ ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അന്ന് വിന്നറാകുന്ന ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു മനോഹരമായിട്ടുള്ള ഗിഫ്റ്റ് സ്വന്തമാക്കാം. സോ മസ്റ്റ് ആയിട്ടും എല്ലാവരും ഫ്രൈഡേ വരെ നമ്മുടെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 52 മിനിറ്റിൽ എത്തി നിൽക്കാണ്. ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ്എം 90.9 നാടിനൊപ്പം നാട്ടർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ അർജ്ജനാമിക signing off.

0: വെൽക്കം ടു ക്ലാബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനുഷ. നമ്മളൊക്കെ ഒരുപാട് ചിരിപ്പിച്ച ഒരു ആക്ടറാണ് ദിലീപേട്ടൻ. ജനപ്രിയ നായകൻ എന്നാണ് എല്ലാവരും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അല്ലേ. അത്രത്തോളം റിപ്പീറ്റ് വാല്യൂള്ള മൂവീസ് ആണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ എക്കാലത്തെയും മികച്ച സിനിമകളിൽ ഒരു മൂവിയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. 2003 വിപിൻ മോഹൻ സംവിധാനം ചെയ്ത എം സിന്ധുരാജ് തിരക്കഥ എഴുതി, ദിലീപ് നവ്യ നായർ എന്നിവർ താരജോഡികളായി നിറഞ്ഞാടിയ പട്ടണത്തിൽ സുന്ദരൻ എന്ന സിനിമയുടെ വിശേഷങ്ങൾ.
1: അത് സുന്ദരേശന്റെ ശബ്ദമാണല്ലോ.
2: അല്ല, ഒരു പശി അറിഞ്ഞ താഴത്തേക്ക് കയറിയൊരു താകത്ത ആളില്ല.
1: സുന്ദരേശ,
3: ഒന്ന് വേഗം മാറ്റു നേതാവേ. റേഷൻ അരിയുടെ അടിയിലായിരിക്കുന്ന ജീവിക്കണം. പെട്ടെന്ന് ആയിക്കോട്ടെ.
0: സിനിമയിലെ കഥാനായകനായിട്ട് കിഴക്കേത് സുന്ദരേശൻ വേഷമിട്ടിരിക്കുന്നത് ദിലീപേട്ടനാണ്. ഇദ്ദേഹം ഒരു റേഷൻ കട ഉടമയായിട്ടാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. വളരെയധികം അലസനും അതുപോലെ തന്നെ പുരുഷാധിപത്യ സ്വഭാവക്കാരനുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് സുന്ദരേശൻ. മാത്രമല്ല, പുള്ളിക്ക് കാര്യമായിട്ട് വിദ്യാഭ്യാസമില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യ രാധാമണി MSc ബിരുദധാരിയാണ്. രാധാമണിയായിട്ട് വേഷമിട്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആക്ട്രസ് ആയിട്ടുള്ള നവ്യ നായരാണ്. രാധാമണിക്ക് ഒരു ദിവസം ട്രിവാൻഡ്രം സെക്രട്ടറിയേറ്റിൽ ജോലി ലഭിക്കുകയാണ്. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് താമസം മാറാനായിട്ട് നമ്മുടെ സുന്ദരേശനും ഭാര്യ രാധാമണിയും നിർബന്ധിക്കപ്പെടുകയാണ്. എന്നാൽ സുന്ദരേശന് തിരുവനന്തപുരത്തേക്ക് താമസം മാറാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. സ്വന്തം നാടും നാട്ടുകാരെയും ഒക്കെ കണ്ട് ആ ഒരു നാട്ടിൽ സന്തോഷത്തോടെ ജീവിക്കാനാണ് അയാള് ആഗ്രഹിക്കുന്നത്.
4: എനിക്ക് പണിയായി ഉപതെരഞ്ഞെടുപ്പ്.
5: തെരഞ്ഞെടുപ്പല്ല, തെരഞ്ഞെടുത്ത കാര്യം പറയാൻ വന്നതാ. ആ ഇവന്റെ വീട്ടില് ബോസ്മാൻ ഇപ്പൊ കത്തോർത്ത് പോയതേ ഉള്ളൂ.
4: എന്ത് കത്ത്?
5: തിരുവനന്തപുരത്തെ സെക്രട്ടറിയേറ്റ് ഇവന്റെ ഭാര്യ രാധാമണിക്ക് ജോലി കിട്ടി.
6: ഇനിയിപ്പോ സുന്ദരേട്ടനെ കൂട്ടി ഗുരുവായൂർ വരെ ഒന്ന് പോണം. ഗുരുവായൂരപ്പനോട് ഒരു താങ്ക്സ് പറയണമല്ലോ.
7: എനിക്കും അതൊരാഗ്രഹം. തോട്ടുവക്കത്തെ സുഭാഷിന്റെ കാറും വിളിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി അന്ന്
6: പോകാം.
0: എന്നാൽ രാധാമണിക്കോ വളരെയധികം ആശിച്ച് പഠിച്ചു നേടിയ ജോലിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ജോലി സുന്ദരേശന്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ രാധാമണിയുടെ നിർബന്ധ പ്രകാരം സുന്ദരേശനും രാധാമണിയും ത്രിവാൻഡ്രത്തേക്ക് താമസം മാറുകയാണ്. ആദ്യമൊക്കെ അവിടുത്തെ ജീവിതം എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് സുന്ദരേശൻ വിചാരിക്കുന്നുണ്ടെങ്കിലും അയാൾക്ക് ആ ഒരു പ്രദേശവുമായിട്ട് ഒത്തുപോകാൻ ഒട്ടും തന്നെ സാധിക്കുന്നില്ല. മാത്രമല്ല, തന്റെ വീട്ടിൽ തന്റെ അമ്മ തന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴതല്ല അവസ്ഥ. ഭാര്യ രാവിലെ തന്നെ ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ വീട്ടിലെ എല്ലാ ജോലികളും സുന്ദരേശന്റെ തലയിലാവുകയാണ്.
8: ഹായ് രാധാമണി.
9: ഹായ് വേണുഗോപാൽ. എങ്ങോട്ട്?
8: ഞാനും മാത്യു സാറിന്റെ വീട്ടിലേക്കാ. വാ, കേറിക്കോ.
10: വേണ്ട, ഞങ്ങൾക്ക് കാർ ഇഷ്ടല്ല. നടന്നു വന്നോളാം. ബസ് ഇപ്പൊ
9: വരും.
8: എന്താ സുന്ദരേശ ഇത്? താൻ ഇങ്ങനെ ഒരു പേങ്ങനായാലെങ്ങനെ? വന്ന്
10: കേറിക്കേ.
8: വരൂ രാധാമണി.
0: പതിയെ പതിയെ ജോലിയൊക്കെ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിലും സുന്ദരേശന് സാധിക്കുന്നില്ല. കാരണം ശീലിച്ചു വന്നത് അങ്ങനെയല്ലല്ലോ. അങ്ങനെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കടിച്ചു പിടിച്ച് സുന്ദരേശൻ ഓരോ ദിവസവും തിരുവനന്തപുരത്ത് തള്ളി നീക്കുകയാണ്. ഭാര്യ രാധാമണിയാണെങ്കിലോ തനിക്ക് കിട്ടിയ സർക്കാർ ജോലിയിൽ സന്തോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Yathrakal ini tension illade. Ningalude yathrakalkku aavashyamaya air ticketing, visa service, hotel reservation, embassy attestation thudangiyavellam kuranja chilavil easy aayi Fly Unique ilude. Fly Unique Travel and Tours, Kottarakara.
3: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ക്ലാപ്ബോർഡ്.
1: യെസ്, അങ്ങനെ ക്ലാബോർഡിലൂടെ പട്ടണത്തിൽ സുന്ദരൻ എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് നമ്മളിങ്ങനെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിലീപേട്ടനും നവ്യ നായരും തകർത്ത് അഭിനയിച്ച ഒരു മൂവി തന്നെയാണ് പട്ടണത്തിൽ സുന്ദരൻ. സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ സുന്ദരനൊക്കെയാണ്. എന്നാൽ പട്ടണത്തിൽ വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് അങ്ങ് കംപ്ലീറ്റ് ആയിട്ടും അവിടുത്തെ ഒരു ജീവിതം ഡൈജസ്റ്റ് ആവുന്നില്ല. അതിന് കാരണം വേറൊന്നുമല്ല, തനിക്ക് ജോലിയില്ല, തന്റെ ഭാര്യയ്ക്ക് നല്ലൊരു ജോലിയുണ്ട്. തനിക്ക് പഠിപ്പില്ല, തന്റെ ഭാര്യയ്ക്കാണെങ്കിലോ നല്ല രീതിയിൽ തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു യുവതിയാണ്. അപ്പോ ഇതൊക്കെ കൊണ്ട് തന്നെ സുന്ദരേഷിന് രാധാമണിയുമായിട്ടുള്ള ആ ഒരു ജീവിതം അങ്ങോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് തോന്നുന്നില്ല. എന്നിരുന്നാൽ പോലും രാധാമണിയോടുള്ള സ്നേഹത്തെ പ്രതി കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സുന്ദരേഷ് ശ്രമിക്കുന്നുണ്ട്.
2: അയ്യോ, ഇതെന്തു പറ്റി? നിന്റെ മുഖം കണ്ടിട്ട് കരഞ്ഞ പോലെ ഉണ്ടല്ലോ.
3: ഞാൻ കരഞ്ഞൊന്നുമില്ല.
2: എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിന്റെ മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ ആരെങ്കിലും ഓഫീസിലൊന്ന് ബഹളം ഉണ്ടാക്കിയോളൂ?
3: അതെങ്ങനെ മനസ്സിലായി?
2: അല്ല, ആരെങ്കിലും വന്ന് ബഹളം ഉണ്ടാക്കേണ്ടതിന്റെ മുഖം ഇങ്ങനെ ആവില്ലല്ലോ.
3: ശരിയാ, ഇന്ന് ഓഫീസിലെ ഒരു സംഭവം ഉണ്ടായി. ഏതോ ഒരു ചെറിയ വന്ന് ഞാൻ അയാളുടെ അടുത്ത് നിന്ന് കൈക്കൂലി വാങ്ങിന്ന് പറഞ്ഞ് ഓഫീസിൽ വെച്ചിട്ട് നാണം കെടുത്തി.
2: ഏതവൻ? ചെറിയാനാണെങ്കിലും ചൊറിയാനാണെങ്കിലും അടിച്ചതിന്റെ പേണോ?
3: അയാൾ ആരെന്നാർക്കും അറിയില്ല.
1: അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം വീട്ടിലെ എല്ലാ ജോലിയും ചെയ്തു മടുക്കുന്ന സുന്ദരേഷൻ ഭാര്യയുമായിട്ട് തന്റെ സ്വന്തം നാട്ടിൽ പോയി താമസിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. എന്നാലോ, ആശിച്ചു മോഹിച്ചു കിട്ടിയ ഈ ഒരു ജോലി ഒരിക്കലും രാധാമണി തള്ളിക്കളയില്ല എന്ന് സുന്ദരേഷൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും രാധാമണിയുടെ ജോലി കളഞ്ഞ് അവിടെ നിന്നും രക്ഷപ്പെടാനായിട്ട് നമ്മുടെ സുന്ദരേഷൻ പ്ലാൻ ഇടുകയാണ്. അങ്ങനെയാണ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കുമാരായിട്ടുള്ള ഒരാളുടെ സഹായത്തോടുകൂടി രാധാമണിയുടെ ടേബിളിലുള്ള ഒരു രഹസ്യ ഫയല് സുന്ദരേഷൻ മോഷ്ടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിന് ശേഷം രാധാമണിക്ക് ഓഫീസിൽ നിൽക്കാനോ ഇരിക്കാനോ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ആവുകയാണ്.
4: രാധാമണിക്ക് എങ്ങനെയുണ്ട്?
5: ഇനി പേടിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു.
4: താങ്ക് ഗോഡ്, മനസ്സിന് സമാധാനം. ഇതിപ്പോഴാ ഇരിക്കും.
5: എനിക്ക് സാറിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. രാധാമണിക്ക് ജോലി കിട്ടിയപ്പോ അവളുടെ കൂടെ ഞാൻ വന്നത് അവൾ പോലും അറിയാതെ ജോലി കളഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാ. അതിനുവേണ്ടി ഞാൻ തന്നെയാ ചെറിയാനെ വിട്ടതും പോസ്റ്റ് ഒട്ടിച്ചതുമെല്ലാം.
4: അപ്പോ ഫയൽ
1: വലിയ രീതിയിലുള്ള അപമാനത്തിന് ഇരയായി മാറുകയാണ് രാധാമണി. മാത്രമല്ല, ആ ഒരു അപമാനം താങ്ങ വയ്യാതെ സ്വന്തം ജീവൻ ഇല്ലാതാക്കാൻ പോലും രാധാമണി മുതിരുകയാണ്. എന്നാൽ ദൈവഭാഗ്യം കൊണ്ട് തന്നെ അവൾ രക്ഷപ്പെടുകയാണ്. ആശുപത്രിയിൽ വെച്ച് തന്റെ തെറ്റ് മനസ്സിലാക്കിയ സുന്ദരേഷൻ അവസാനം താനാണ് ആ ഒരു ഫയൽ മോഷ്ടിച്ചതെന്ന് രാധാമണിയോട് തുറന്നു സമ്മതിക്കുകയാണ്. എന്നാൽ ഈ ഒരു സംഭവം കേട്ട ഷോക്കിൽ രാധാമണി സുന്ദരേഷനുമായിട്ടുള്ള ആ ഒരു ബന്ധം ബ്രേക്ക് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്.

0: ഒപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ഏനാദ്. ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക. വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും കെ സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ എം കെ റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം നീറ്റ് ചോദ്യപേപ്പർ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സമ്മേളിച്ച ലോക്സഭ അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉന്നയിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് നിരവധി തവണ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാന സ്ഥിതിയായിരുന്നു. രാജ്യസഭയിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പെട്രോളിലെ എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച തീരുമാനം വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ കൈക്കൊള്ളൂ എന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ വ്യക്തമാക്കി. കേരള ബാലസാഹിത്യ അക്കാദമി 2026 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഉല്ലല ബാബു സ്മാരക ബാലസാഹിത്യ പുരസ്കാരത്തിന് സന്തോഷ് ഏച്ചിക്കാനവും പി എ ശങ്കരനാരായണൻ സ്മാരക ബാലസാഹിത്യ പുരസ്കാരം കെ സച്ചിദാനന്ദനും കെ വി രാമനാഥൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം ശ്രീജിത്ത് പെരുന്തച്ചനും നേടി. 20,001 രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓഗസ്റ്റ് 8 തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കവി കെ ജി ശങ്കരപിള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കണ്ണൂർ ശ്രീകണ്ഠപുരത്തെ നിർദ്ദിഷ്ട ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി മന്ത്രി സണ്ണി ജോസഫ് വിലയിരുത്തി. പകൽ സമയം സൌരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്നതാണ് ഈ പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: 40 MW ശ്രീകണ്ഠപുരം പദ്ധതിയുടെ ശേഷി. രാത്രി 4 മണിക്കൂർ വിതരണം ചെയ്യാനുള്ള വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുക. ഗവൺമെന്റ് സ്ഥലം മാത്രം വിട്ടു നൽകി സ്വകാര്യ കമ്പനിയെ സൌരോർജ്ജം സംഭരിച്ച് രാത്രിയിൽ വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത്. ഇതുമൂലം ഗവൺമെന്റിന് യൂണിറ്റിന് 7 രൂപയോളമേ ചെലവ് വരുന്നുള്ളൂ. NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് ആണ് നിർമ്മാണ പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഇത്തരത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിലാണ് നിർമ്മിക്കുന്നത്. കാസർഗോഡ് മുള്ളിയേരിയയിൽ മറ്റൊരു പദ്ധതിയും നിർമ്മാണ പാതയിലാണ്.
0: സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിലെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് കൂട്ട പിരിച്ചുവിടലിന് വിധേയമാക്കപ്പെട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ തീരുമാനം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലാണ് ധാരണയായത്. ഇതോടെ നേരത്തെ നൽകിയ 2 മാസത്തേതുൾപ്പെടെ 7 മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് ലഭിക്കും. ഈ മാസം 26 മുൻപ് തന്നെ ഉറപ്പ് നൽകിയ തുക കമ്പനി കൈമാറുമെന്ന് മന്ത്രി അറിയിച്ചു. തൊഴിൽ നഷ്ടപ്പെട്ട ജീവനക്കാർക്ക് മറ്റിടങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, റിലീവിംഗ് ലെറ്റർ ഉൾപ്പെടെയുള്ള രേഖകളും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർ എം കെ റാമിനെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, കോർപ്പറേഷൻ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. പാലക്കാട് ജില്ലയിലെ രണ്ടാം വിള നെല്ല് സംഭരണത്തിലെ പി ആർ എസ് നടപടികൾ വേഗത്തിലാക്കാൻ കൂടുതൽ പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് അധിക ചുമതല നൽകി സപ്ലൈകോ. ഈ മാസം 31 മുമ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ട സാഹചര്യത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുദ്.
3: പാലക്കാട് ജില്ലയിലെ രണ്ട് പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് പുറമെ കോട്ടയം, മലപ്പുറം, ആലപ്പുഴ ജില്ലകളിലെ ഓഫീസർമാർക്ക് കൂടിയാണ് അധിക ചുമതല നൽകിയിരിക്കുന്നത്. അടുത്ത മാസം 1 മുതൽ ഈ വർഷത്തെ നെല്ലെടുപ്പ് സീസൺ ആരംഭിക്കും. ഇതിനു മുൻപ് നെല്ലെടുപ്പ് സംബന്ധമായ മുഴുവൻ നടപടികളും പൂർത്തിയാക്കി കേന്ദ്ര പോർട്ടലിൽ രേഖപ്പെടുത്തണം. ജില്ലയിൽ ഇനിയും 10,000 കർഷകരുടെ പി ആർ എസ് നടപടികൾ പൂർത്തിയാക്കാനുണ്ട്. ജൂൺ 20 വരെ അംഗീകരിച്ച പി ആർ എസുകളിലാണ് നിലവിൽ വില നൽകുന്നത്. ഇത് ജൂലൈ 15 വരെ ആക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
0: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. പാലാ നഗരസഭയിൽ നാളെ നടക്കാനിരിക്കുന്ന അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുൻപായി തർക്കങ്ങൾ പരിഹരിക്കാൻ ഡി സി സി നേതൃത്വം നടത്തിയ അനുരഞ്ജന ചർച്ചകൾ പരാജയപ്പെട്ടു. സ്വതന്ത്ര മുന്നണിയെ പിന്തുണയ്ക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് കൌൺസിലർമാർ. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
4: എൽ ഡി എഫ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഔദ്യോഗികമായി വിപ്പ് നൽകിയാൽ പോലും നിലവിലെ ചെയർപേഴ്സണെതിരെ വോട്ട് ചെയ്യുമെന്ന നിലപാടിൽ തന്നെയാണ് വിമത കൌൺസിലർമാർ. അതേസമയം കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ നിലപാടിൽ അതൃപ്തി പ്രകടിപ്പിച്ച് യു ഡി എഫിലെ മറ്റു ഘടകകക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട്. മുന്നണികളിലെ ഭിന്നത രൂക്ഷമായി തുടരുമ്പോഴും നാളെ തന്നെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനാണ് നഗരസഭാ അധികൃതരുടെ തീരുമാനം. നാളത്തെ വോട്ടെടുപ്പ് പാലാ നഗരസഭയുടെ ഭരണ തുടർച്ചയിൽ നിർണായകമാകും.
0: സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം മറ്റന്നാൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡർമാരായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സമഗ്രവും ഏകീകൃതവുമായ വിവരങ്ങൾ അടങ്ങിയ വെബ് പോർട്ടലിന്റെ പ്രകാശനം പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. ബീഹാറിൽ നിന്ന് ബാലവേലയ്ക്കായി പെരുമ്പാവൂരിലെത്തിച്ച 9 കുട്ടികളെ ആർ പി എഫ് മോചിപ്പിച്ചു. പട്ന എറണാകുളം എക്സ്പ്രസിൽ എത്തിച്ച കുട്ടികളെയാണ് ആർ പി എഫ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മുണ്ടേൽ, സരൺ സ്വദേശിയായ ഡബ്ലുനാഥ് എന്നിവരെ ആർ പി എഫ് അറസ്റ്റ് ചെയ്തു. കേസിലുൾപ്പെട്ട മലയാളി ഏജന്റിനു വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അയോധ്യ ശ്രീരാമക്ഷേത്ര സംഭാവന ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനാകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലിനോട് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും കെ സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ എം കെ റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ബ്ലാക്ക്ബോർഡ്
1: യെസ് അങ്ങനെ 2003 റിലീസായി. നമ്മുടെ ദിലീപ് ഏട്ടനും നവ്യ നായരും തകർത്ത് അഭിനയിച്ച പട്ടണത്തിൽ സുന്ദരൻ എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് ക്ലബ് ബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ആശിച്ച് മോഹിച്ചു കിട്ടിയ രാധാമണിയുടെ ജോലി സുന്ദരേശനായിട്ട് തന്നെ തെറപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതിൽ അപമാനിതയായ രാധാമണി അവസാനം തന്റെ ജീവൻ തന്നെ കളയാനായിട്ട് തീരുമാനിക്കുകയാണ്. എന്നാലും എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് അവള് രക്ഷപ്പെടുന്നുണ്ട്. തന്റെ തെറ്റ് മനസ്സിലാക്കിയ സുന്ദരേഷൻ താനാണ് ഈ ഒരു കാര്യം ചെയ്തതെന്ന് രാധാമണിയോട് തുറന്നു സമ്മതിക്കുകയാണ്. അത് ഒട്ടും തന്നെ അംഗീകരിക്കാൻ സാധിക്കാത്ത രാധാമണി സുന്ദരേഷനുമായിട്ടുള്ള ബന്ധം അങ്ങനെ ബ്രേക്ക് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഹോസ്പിറ്റലിൽ വെച്ച് വേറൊരു സത്യം സുന്ദരേഷനും രാധാമണിയും തിരിച്ചറിയുകയാണ്. അതായത് രാധാമണി ഗർഭിണിയാണ് എന്ന സത്യം.
2: ഭർത്താവ് എന്ന് പറഞ്ഞ ഭാര്യയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന ആളല്ല വേണ്ടത്, അവളുടെ മനസ്സിന്റെ ഒപ്പം നിൽക്കുന്ന ആളാവണം. സുന്ദരേഷൻ ചെയ്തു കുട്ടിയതൊക്കെ ഒരുപാട് കോംപ്ലക്സുകൾ ഉള്ള ഒരു ഭർത്താവിന്റെ അതിബുദ്ധിയാ. ഞാൻ പറഞ്ഞ കേൾക്കുന്നതിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെയാ അവളുടെ സങ്കടവും ദേഷ്യവും. അതുകൊണ്ട് സോറി, പോട്ടെ.
1: ബന്ധം എങ്ങനെയെങ്കിലും പുനഃസ്ഥാപിക്കാനായിട്ട് പലതവണ സുന്ദരേഷൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പരാജയമാണ് ഫലമായിട്ട് ലഭിക്കുക. അങ്ങനെ ഒടുവിൽ സുന്ദരേഷൻ ഒരു വലിയ തീരുമാനമെടുക്കുകയാണ്, എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ച് നല്ലൊരു ജോലി നേടുക എന്നുള്ളത്. അങ്ങനെ അങ്ങനെ കുറെ നാളത്തെ കഠിനാധ്വാനത്തിന് ശേഷം ബിരുദം കംപ്ലീറ്റ് ചെയ്യുന്ന സുന്ദരേഷൻ KSRTC കണ്ടക്ടറായിട്ട് ജോലിയിൽ പ്രവേശിക്കുകയാണ്. തന്റെ ഭർത്താവിൽ വന്ന വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഇത്തരം മാറ്റങ്ങൾ മനസ്സിലാക്കുന്ന രാധാമണി പതിയെ പതിയെ സുന്ദരേഷിനെ അംഗീകരിക്കാനായിട്ട് തുടങ്ങുകയാണ്. മാത്രമല്ല തന്റെ കുഞ്ഞിന്റെ ജനനത്തിന് ശേഷം സുന്ദരേഷൻ ഒരിക്കൽ പോലും കുഞ്ഞിനെ കണ്ടിട്ടില്ലായിരുന്നു. സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എല്ലാ ചിന്താഗതികളും മാറ്റി രാധാമണിയെ സ്വീകരിക്കാനെത്തുന്ന സുന്ദരേഷൻ. അവസാനം സുന്ദരേഷന്റെ തെറ്റുകളെല്ലാം ക്ഷമിച്ചു കൊടുത്തുകൊണ്ട് സുന്ദരേഷനെ തന്റെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്ന രാധാമണിയുമായി.
3: നിങ്ങൾ ഇങ്ങനെ കണ്ണും കലാശം കാണിക്കാതെ കാര്യം അങ്ങോട്ട് പറ. നമ്മള് പറഞ്ഞ എന്തെങ്കിലും നമ്മുടെ മോള് കേക്കായിരുന്നിട്ടുണ്ടോ?
4: അതില്ല, എന്നാലും
3: ഒരു എന്നാലും ഇല്ല. അതെ മോളെ, നിന്റെ അച്ഛന്റെയും എന്റെ ഒരാഗ്രഹം, മോള് സമ്മതിക്കണം. സുന്ദരേഷന്റെ കൂടെ മോൾ ഇനി എന്തായാലും പൊറുക്കില്ല. അവൻ അവന്റെ വഴി, നമുക്ക് നമ്മുടെ വഴി.
4: നിന്നെ ഇനിയെന്നല്ല, മണിമണി പോലത്തെ ചെറുപ്പക്കാരൻ നിന്ന് കുത്തിക്കൊന്നു, അപ്പൊ കൂടെ ഒരു കുഞ്ഞിനെയും കൊണ്ടുപോകുന്ന നാണക്കേടല്ലേ?
3: പിന്നെ അച്ഛനെന്താ
4: ഉദ്ദേശിച്ചത്? ആ വൃത്തികെട്ടവന്റെ കുഞ്ഞിനെ, ആ കുഞ്ഞിനെ നമുക്ക് വേണ്ട.
1: മലയാളികൾക്ക് എന്നും ചിരി സമ്മാനിക്കുന്ന ഒരു നടൻ കൂടിയാണ് ദിലീപ് ഏട്ടൻ അല്ലേ? അദ്ദേഹവും നവ്യ നായരും പ്രധാന വേഷത്തിൽ അഭിനയിച്ച് തകർത്ത ഒരു കുടുംബ ചിത്രം തന്നെയാണ് പട്ടണത്തിൽ സുന്ദരൻ. കുടുംബ ബന്ധങ്ങളിലെ ഈഗോയും അസ്വാരസ്യങ്ങളും പ്രമേയമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ ഇറങ്ങിയിട്ടുള്ളതെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തികച്ചും ഹാസ്യത്തിന് പ്രാധാന്യം നൽകി തന്നെയാണ് പട്ടണത്തിൽ സുന്ദരൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ദിലീപ് ഏട്ടന്റെ സ്വാഭാവിക അഭിനയവും ജഗതിയുടെ തമാശകളും ഒക്കെയാണ് ഈ ഒരു ചിത്രത്തെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി മാറ്റിയത്. മാത്രമല്ല വിവാഹ ജീവിതത്തിൽ പങ്കാളികൾ തമ്മിലുള്ള ബഹുമാനവും സപ്പോർട്ടും ഒക്കെയാണ് ഏറ്റവും വലുത് എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഒരു സിനിമ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്വന്തം കുറവുകൾ മനസ്സിലാക്കി മാറ്റങ്ങൾ വരുത്തുന്ന സുന്ദരേഷൻ എന്ന കഥാപാത്രത്തിലൂടെ തിരുത്തലുകൾക്ക് ഒരിക്കലും വൈകിയിട്ടില്ല എന്ന വലിയ പാഠം കൂടിയാണ് ഈ ഒരു സിനിമ സമ്മാനിക്കുന്നത്.
5: വേണ്ട, നീ ജോലി രാജിവെക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് ഒരു സാധാരണ കുടുംബത്തിന് ജീവിക്കാൻ ഒരാൾക്ക് മാത്രം ജോലി പോരാതമ്മേ, രണ്ടാൾക്ക് വേണം അല്ലേ വിളച്ച?
6: അതെ, ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി വേണം, എന്നാലേ മക്കളെയൊക്കെ നന്നായിട്ട് വളർത്താൻ പറ്റും. എന്താ വക്കീലെ കാര്യം?
7: ജീവിതത്തിൽ ഇതുവരെ ഞാൻ ബന്ധങ്ങൾ വേർപെടുത്തിയിട്ടേട്ട് പോയവരെ ഒന്നിപ്പിക്കുന്നത് അത് ഓർത്ത് കരഞ്ഞു പോയതാ.
1: അപ്പൊ കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റിയ ഒരു മികച്ച എന്റർടൈനർ തന്നെയാണ് പട്ടണത്തിൽ സുന്ദരൻ. നിഷ്കളങ്കമായ തമാശകളും ജീവിതഗന്ധിയായ നിമിഷങ്ങളും ചേർത്ത് വെച്ച ഈ ചിത്രം മലയാളികൾക്ക് എന്നും ഒരു പ്രിയപ്പെട്ട ഓർമ്മ തന്നെയാണ്. സിനിമയിലെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മുടെ സമയം ഏകദേശം കഴിയാറായിട്ടുണ്ട്. അടുത്ത ദിവസം വീണ്ടും ഒരു അടിപൊളി സിനിമയും വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഓഫ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഗുഡ് ഈവനിംഗ്. അപ്ഡേറ്റ്സുമായി ടേക്ക് എ ബ്രേക്കിൽ കൂടെ ജീവിയാണ്. പ്രിയദർശിനി ആരംഭിച്ചിട്ട് ഒരു മാസം പിന്നിടുകയാണ്. ഒരു മാസം പിന്നിടുമ്പോ നമ്മുടെ കൊല്ലം ജില്ലയില് ഏകദേശം 11.5 കോടി രൂപയാണ് പ്രിയദർശിനി സ്ത്രീകൾക്കായി നൽകിയത്. അതായത് KSRTCയിൽ ഒരു മാസം കൊണ്ട് 62 ലക്ഷം സൗജന്യ യാത്ര നടന്നു. വനിതകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര ഒരുക്കിക്കൊണ്ട് നമ്മുടെ പ്രിയദർശിനി ഒരു മാസം പിന്നിട്ടപ്പോ ജില്ലയിലെ ആകെ സൗജന്യ യാത്രകളാണ് ഞാൻ പറഞ്ഞ 62 ലക്ഷം. കൃത്യമായി പറയുകയാണെങ്കിൽ 62,11,872 യാത്ര വനിതകൾക്ക് ലഭ്യമാക്കാനായത്. ഇത്തരത്തിൽ 11,50,93,481 രൂപയാണ്. ഏറ്റവും കൂടുതൽ സൗജന്യ യാത്ര നടത്തിയത് കൊട്ടാരക്കര ഡിപ്പോയിലെ ബസ്സുകളാണ് കേട്ടോ. നമ്മുടെ ഹോം ടൗണിലെ ബസ്സുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ സൗജന്യ യാത്ര നടത്തിയിട്ടുള്ളത്. 13,44,472 യാത്രകളാണ്. ലാഭിച്ചത് 2.36 കോടി രൂപ. സ്വകാര്യ ബസ് പണിമുടക്ക് ദിനമായ 8 എല്ലായിടത്തും അധിക യാത്രയും വരുമാനവും ഉണ്ടായതായിട്ടാണ് പറയുന്നത്. ആദ്യ 15 ദിവസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ 30.27 ലക്ഷം യാത്രക്കാർ പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായി. അങ്ങനെ അവർ ലാഭിച്ചത് 5.5 കോടിയിലധികം രൂപയായിരുന്നു. ആദ്യ 15 ദിവസത്തെ കണക്കിലും ഏറ്റവും കൂടുതൽ ബസ്സുകളുള്ളത് നമ്മുടെ കൊട്ടാരക്കരയിൽ തന്നെയാണ്. ജൂൺ 15 ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. ആദ്യ 15 ദിവസം എടുക്കുമ്പോൾ ഈ ആരംഭിച്ച ജൂൺ 15 തന്നെയാണ് ഏറ്റവും കൂടുതൽ വനിതകൾ യാത്ര ചെയ്തത്. എന്നാൽ സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് ദിനമായ 8 ആദ്യ മാസത്തിലെ കൂടുതൽ സൗജന്യ യാത്രകളെന്നാണ് കണക്ക് പറയുന്നത്. കൊട്ടാരക്കര മാത്രമല്ല കേട്ടോ, പുനലൂർ, കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, ചാത്തന്നൂർ, കൊല്ലം, കൊട്ടാരക്കര, പത്തനാപുരം, കരുനാഗപ്പള്ളി, ചടയമംഗലം എന്നിവയാണ് അവർ ഓർഡറിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഈ പ്രിയദർശിനിയിൽ യാത്ര ചെയ്തതിന്റെ കണക്ക് എന്ന് പറയുന്നത്. 11.5 കോടി രൂപ പ്രിയദർശിനി വഴി സ്ത്രീകൾക്ക് നൽകിയെന്നും പറയാം കേട്ടോ. എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ടെന്ന് പറയും പോലെ സ്വകാര്യ ബസ്സുകാരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു തലം തന്നെയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ടേക്ക് എ ബ്രേക്ക് ആണോ വിത്ത് മീ ജി വി. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ട് ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ടേക്ക് എ ബ്രേക്ക്.
1: നീറ്റ് യു ജി സി പരീക്ഷ പലരുടെയും സ്വപ്നമാണ്. ഏറെ നാളത്തെ പ്രിപ്പറേഷനാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. എന്തായാലും ഇവിടെ ഒരു മിഷൻ കംപ്ലീറ്റഡിന്റെ കഥ പറയാം ഞാൻ. നീറ്റ് യു ജി സി പരീക്ഷയിൽ കേരളത്തിലെ ഒന്നാം സ്ഥാനം തൂക്കിയതിന്റെ ആഹ്ലാദ നിറവിലാണ് ബി നീരജ്. 692 മാർക്കാണ് കേട്ടോ നീരജ് വാങ്ങിയത്. അങ്ങനെ വരുമ്പോൾ ദേശീയ തലത്തിൽ 89 റാങ്കും കേരളത്തിൽ ഒന്നാം സ്ഥാനവുമാണ് നീരജിനെ തേടിയെത്തിയത്. നീരജ് ആ ഒരു കുടുംബത്തിന് മാത്രമല്ല, വടക്കുംതല എന്ന ഗ്രാമത്തിന് തന്നെ അഭിമാനമാണ്. ആദ്യ നീറ്റ് പരീക്ഷ റദ്ദ് ചെയ്തപ്പോൾ ഒരല്പം വിഷമിച്ചെങ്കിലും വാശിയോടെ പഠിച്ചതിന്റെ ഫലമാണ് വിജയരഹസ്യം എന്നും പറയുന്നുണ്ട് നീരജ്. കോട്ടയം ആർപ്പൂക്കര വില്ലേജ് ഓഫീസറായിട്ടുള്ള ജി ബിജുവിന്റെയും തേവലക്കര കുടുംബാരോഗ്യ കേന്ദ്രം സ്റ്റാഫ് നഴ്സ് ആയിട്ടുള്ള എസ് രേഖയുടെയും രണ്ടാമത്തെ മകനാണ് നീരജ്. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയിൽ ഏകദേശം 700 മാർക്ക് കിട്ടുമെന്നായിരുന്നു നീരജിന്റെ കണക്ക് കൂട്ടൽ. 10 ക്ലാസ് വരെ കരുനാഗപ്പള്ളി ലോർഡ്സ് പബ്ലിക് സ്കൂളിലായിരുന്നു പഠനം. എല്ലാ വിഷയങ്ങൾക്കും A1 നേടി. തുടർന്ന് ഹയർ സെക്കൻഡറി പഠനം കേരള സിലബസിൽ കോട്ടയം മാനാനം കുരിയോക്കോസ് ഏലിയാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു. ഫുൾ എ പ്ലസ് നേടിയാണ് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 1194 മാർക്കോടെ ഈ മിടുക്കൻ വിജയം കൈവരിച്ചത്. പിതാവിനൊപ്പം കോട്ടയത്തെ വാടക വീട്ടിലായിരുന്നു കേട്ടോ താമസം. വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് നാട്ടിലേക്ക് വരിക. സഹോദരനും അമ്മയും കോട്ടയത്ത് സഹായത്തിനും എത്തുമായിരുന്നു. ഡൽഹി എയിംസിൽ ചേർന്ന് പഠിക്കുകയാണ് നീരജിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോ ഞാനിതൊക്കെ പറഞ്ഞപ്പോ അടുത്ത വർഷം നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുറെ ആൾക്കാർ കാണും. നീരജിന്റെ വിജയ മന്ത്രം എന്താണെന്നറിയോ? ദിവസവും 15 മണിക്കൂറിലധികം പഠിക്കാൻ മാറ്റിവെക്കുമെന്നുള്ളതാണ്. അന്നന്ന് പഠിക്കാനുള്ള വിഷയങ്ങൾക്ക് മുൻഗണന നൽകും. അടുത്ത പരീക്ഷകൾക്കുള്ള വിഷയങ്ങൾ നേരത്തെ തന്നെ പഠിച്ചങ്ങ് തീർക്കും. പഠനത്തിനനുസരിച്ച് ഉറക്കം ക്രമീകരിക്കും. കൂടിയാൽ 7 മണിക്കൂറാണ് ഉറക്കം. ഇഷ്ടം പുസ്തക വായനയാണ്. ഇഷ്ടമുള്ള പുസ്തകം വായിച്ചു തീരും വരെ അതിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. കുട്ടിക്കാലം മുതൽ ഫിസിക്സ് മാത്സ് വിഷയങ്ങളിൽ താല്പര്യമുണ്ടായിരുന്നു നീരജിന്. മാതൃ സഹോദരൻ സരുൺ ആ വിഷയങ്ങളിൽ പ്രത്യേക പരിശീലനം നൽകുകയും ചെയ്തു. അങ്ങനെ എല്ലാവരുടെയും ഒരു വലിയ സപ്പോർട്ടോടു കൂടി നീറ്റ് പരീക്ഷയിൽ കേരളത്തിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ് നീരജ് നമ്മുടെ. കൺഗ്രാറ്റ്സ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

അനന്തമായ ശൂന്യാകാശത്തിന്റെ നിഗൂഢതകളെ വകഞ്ഞു മാറ്റി ആ വെള്ളി താലികയിൽ മനുഷ്യൻ ആദ്യമായി പാദമുദ്ര പതിപ്പിച്ച ഓർമ്മദിനം ഇന്ന് ജൂലൈ 20 ചാന്ദ്രദിനം.

ടേക്ക് എ ബ്രേക്ക്. കടലാസിന് പകരം പ്ലാസ്റ്റിക് കറൻസി വരുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞോ? ആശ്രയ എഫ്എമ്മിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ടേക്ക് എ ബ്രേക്ക് ആണ് വിത്ത് മീ ഷിമി. രാജ്യത്തെ പ്ലാസ്റ്റിക് പോളിമർ കറൻസി ഭാവിയിൽ യാഥാർത്ഥ്യമായേക്കുമെന്നാണ് നിലവിൽ വരുന്ന വാർത്തകൾ. നിലവിലുള്ള നമ്മുടെ ഈ കടലാസ് നോട്ടുകൾക്ക് പകരം കൂടുതൽ കാലം ഈട് നിൽക്കുന്ന പോളിമർ നോട്ടുകൾ അവതരിപ്പിക്കാനാണ് നീക്കം. പോളിമർ സബ്സ്ട്രേറ്റ് നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനായിട്ട് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ പ്രൈവറ്റ് ലിമിറ്റഡ്, അതായത് BRDNMPL എന്ന കമ്പനിക്ക് ആഗോള താൽപര്യ പത്രം കാണിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് നോട്ടുകൾ യാഥാർത്ഥ്യമാക്കുന്ന നിർണായക ചുവടുവയ്പായിട്ടാണ് ഇതിനെ കാണുന്നത്. 10-20 രൂപയുടെ നോട്ടുകളായിരിക്കും തുടക്കത്തിൽ ഈ ഒരു പോളിമർ രീതിയിൽ പുറത്തിറക്കുക. കടലാസ് നോട്ടുകൾക്ക് പകരം പ്ലാസ്റ്റിക് കറൻസി ഇറക്കുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് റിസർവ് ബാങ്ക് ഗവർണറും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് പ്രാഥമിക ഘട്ടത്തിലാണെന്നും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നും കൂടി വ്യക്തമാക്കി കേട്ടോ. കടലാസ് നോട്ടുകൾ വേഗം നശിച്ചാൽ പകരം പുതിയത് പ്രിന്റ് ചെയ്യേണ്ടി വരും. പ്ലാസ്റ്റിക് നോട്ടുകൾ വഴി ഇതിനൊരു പരിഹാരമാകുമെന്നാണ് വിലയിരുത്തൽ. 2014 10 രൂപയുടെ 100 കോടി പ്ലാസ്റ്റിക് നോട്ടുകൾ പ്രിന്റ് ചെയ്യുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. കൊച്ചിയടക്കം 5 നഗരങ്ങളിൽ ട്രയൽ നടക്കുമെന്നാണ് അന്ന് അറിയിച്ചത്. എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഇത് നിർത്തിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. അന്ന് കേട്ട വാർത്ത ചിലപ്പോ ഇനി യാഥാർത്ഥ്യമാവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഈ പേപ്പർ നോട്ടുകളൊക്കെ മാറി പ്ലാസ്റ്റിക് എന്നതിനെ കംപ്ലീറ്റ്ലി പറയാൻ കഴിയില്ല. ശരിക്കും പോളിമർ കറൻസിയാണ് ഭാവിയിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

ടേക്ക് എ ബ്രേക്ക്. ആകാശത്തെ പവൻ തിളക്കത്തെ പറ്റിയാണ് ഞാൻ ഇനി പറയുന്നത്. ഒരിക്കൽ കടലാസിൽ എഴുതി കൂട്ടിയ കണക്കിന് സ്കൂൾ ടീച്ചർ കൊടുത്തത് 151 മാർക്ക് മാത്രം. പക്ഷേ ആകാശത്തേക്ക് നോക്കി പവൻ കണക്ക് കൂട്ടിയതിന് 5.5 മാറ്റാണ് തിളക്കം. റോക്കറ്റ് സയൻസിൽ പവൻകുമാർ ചന്ദന കൂട്ടിയതും കുറച്ചതും എഴുതിയപ്പോൾ രാജ്യത്തെ ആദ്യ സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായിട്ടുള്ള വിക്രം എസ് അപൂർവ നേട്ടം നേടിയിരിക്കുകയാണ്. തെലങ്കാന സ്വദേശിയായ പവന്റെ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് സ്കൈറൂട്ട്. 2022 ഈ നേട്ടം സ്വന്തമാക്കിയത്. വിക്രം എസ് ഒരു സബ് ഓർബിറ്റിൽ റോക്കറ്റ് ആയിരുന്നെങ്കിൽ 4 ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വിക്രം 1 എന്ന ഓർബിറ്റൽ റോക്കറ്റ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയരുകയാണ്. ISRO നിന്നും ആരും കുതിക്കുന്ന സർക്കാർ ജോലി ഉപേക്ഷിച്ചാണ് 27 വയസ്സിൽ റോക്കറ്റുകളോടുള്ള അടങ്ങാത്ത അഭിനിവേശവുമായി നാഖാ ഭാരത് ദാക്കെ എന്ന സഹപ്രവർത്തകനൊപ്പം സ്കൈറൂട്ട് കമ്പനിക്ക് തുടക്കമിട്ടത്. US ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് എന്ന സ്വകാര്യ വിക്ഷേപണ കമ്പനിക്ക് സമാനമായതിനാൽ ഇന്ത്യയുടെ സ്പേസ് എക്സ് എന്ന വിക്ഷേപണവും സ്കൈറൂട്ടിന് വന്നു ചേർന്നു. 2007 IIT ഖരഗ്പൂരിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് ഡ്യുവൽ ഡിഗ്രി BTech MTech പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ തന്നെ ISRO ക്യാമ്പസ് പ്ലേസ്മെന്റിൽ ജോലി ലഭിച്ചിരുന്നു. 6 തിരുവനന്തപുരം BSSI GSLV Mark III റോക്കറ്റ് ടീമിൽ സയന്റിസ്റ്റ് ആയിരുന്നു. അന്ന് പവന്റെ പ്രോജക്ട് ഡയറക്ടറും പിന്നീട് ISRO ചെയർമാനുമായ എസ് സോമനാഥനാണ് ഇപ്പോൾ സ്കൈറൂട്ടിന്റെ ഓണറി ചീഫ് ടെക്നിക്കൽ അഡ്വൈസർ. 2018 സ്വന്തം റോക്കറ്റ് കമ്പനി എന്ന ആഗ്രഹത്തിന്റെ പേരിൽ ISRO സുരക്ഷിതമായിട്ടുള്ള ജോലി ഉപേക്ഷിച്ചത്. അന്ന് ബഹിരാകാശ രംഗത്ത് സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കാനുള്ള സർക്കാർ നയം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കമ്പനികൾ വന്നാലേ സർക്കാർ നയം ഉണ്ടാകൂ എന്നതായിരുന്നു പവന്റെ തിയറി. ഒരു സംരംഭക പശ്ചാത്തലവും ഇല്ലാതിരുന്ന പവനെ നിക്ഷേപത്തിനായി ആരെ സമീപിക്കണമെന്ന് പോലും അറിയില്ലായിരുന്നു. മിന്ദ്ര സ്ഥാപകനായ മുഹേഷ് ബിൻസലിന് ലിങ്ക്ഡിനിൽ ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിലാണ് ചരിത്രം പിറന്നത്. മുഹേഷ് ബിൻസാലാണ് സ്കൈറൂട്ടിൽ ആദ്യം വിശ്വാസമർപ്പിച്ച് $15,00,000 ചെക്ക് ഒപ്പിട്ടു കൊടുത്തത്. തുടർന്ന് GIC അടക്കമുള്ള വമ്പൻ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകളും നിക്ഷേപവുമായി എത്തിയതോടെ രാജ്യത്ത് $100 crore മൂല്യമുള്ള ആദ്യ ബഹിരാകാശ യൂണിക്കോൺ സ്റ്റാർട്ടപ്പ് കൂടിയായി സ്കൈറൂട്ട് എന്ന കമ്പനി. അങ്ങനെ സ്കൈറൂട്ട് വിചാരിച്ചതിനപ്പുറവും കുതിച്ചുയർന്നു. ബഹിരാകാശം ചുറ്റുന്ന ഒരു ഊബറാണ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ആവശ്യാനുസരണം നിങ്ങൾക്ക് മാത്രമായി ഒരു വിക്ഷേപണം സാധ്യമാക്കുന്നു എന്നതാണ് ഇതിനർത്ഥം. ലക്ഷ്യസ്ഥാനവും സമയവും നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. ഇന്ന് മിക്ക ചെറു ഉപഗ്രഹങ്ങളും ഒരു തരത്തിൽ പറഞ്ഞാൽ ബസ് യാത്രയാണ് നടത്തുന്നത്. അതായത് മറ്റനേകം പേലോഡുകൾക്കൊപ്പം ഒരു വലിയ റോക്കറ്റിൽ അവർ ഒരു സീറ്റ് വാങ്ങുന്നു. അതിലെ പ്രധാന പേലോഡ് എപ്പോൾ എവിടേക്കാണോ പോകുന്നത് അവിടേക്ക് പോകാനേ സാധിക്കും. ഉപഗ്രഹത്തിന് മറ്റൊരു ഭ്രമണപഥമാണ് വേണ്ടതെങ്കിൽ മറ്റൊരു ലോഞ്ചിനായി ചിലപ്പോൾ ഒന്നിലേറെ വർഷങ്ങൾ കാത്തിരിക്കണം. വിക്രം 1 ഒരു ടാക്സിയാണ്. നിങ്ങൾക്ക് ഏത് ഭ്രമണപഥമാണ് വേണ്ടതെന്നും എപ്പോൾ അവിടെ എത്തണമെന്നും ഞങ്ങളോട് പറഞ്ഞാൽ മതി. മറ്റാരുടെയെങ്കിലും സമയം നോക്കില്ല. നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങളുടെ ഉപഗ്രഹം കൃത്യമായി ഞങ്ങൾ അവിടെ എത്തിക്കും. ഇതൊരു വലിയ കോൺസെപ്റ്റാണ്. ആ കോൺസെപ്റ്റിനാണ് തുടക്കമിട്ടിരിക്കുന്നത് രാജ്യത്തെ ആദ്യ സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണ മേഖലയായിട്ടുള്ള സ്കൈറൂട്ട് കേട്ടോ. സ്കൈറൂട്ടിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു വലിയ കഥയുമുണ്ട്. തെലങ്കാന സ്വദേശിയായിട്ടുള്ള പവന്റെ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ടേക്ക് ബ്രേക്കാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഒള്ളാ അറിഞ്ഞോന്നോ, നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം, അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്, ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: വൈദ്യുതി നിയന്ത്രണത്തിൽ അയവ് വരുത്താൻ വേണ്ടിയിട്ട് ഒരു 140 കോടി യൂണിറ്റ് വൈദ്യുതി കൂടി വാങ്ങാനുള്ള ഒരു കാര്യത്തില് തീരുമാനമായിട്ടുണ്ട്. ഒരു വർഷത്തേക്ക് 200 മെഗാവാട്ട് വൈദ്യുതി കൂടി വാങ്ങാനാണ് KCB റെഗുലേറ്ററി കമ്മീഷൻ വാക്കാലൊരു അനുമതി നൽകിയിട്ടുള്ളത്. യൂണിറ്റിന് 5.96 രൂപയാണ് വില എന്ന് പറയുന്നത്. ഒരു വർഷത്തേക്ക് ദിവസം മുഴുവനും 200 മെഗാവാട്ട് വൈദ്യുതിക്കാണ് കരാർ. വർഷം ഏകദേശം 140 കോടി യൂണിറ്റ് വരും ഇത് കേട്ടോ. ചിലവ് ഏകദേശം 840 കോടി രൂപ. NTPC വൈദ്യുത് വ്യാപാർ നിഗം ലിമിറ്റഡ്, പവർ പ്ലസ് ട്രേഡിംഗ് സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്നീ കമ്പനികളിൽ നിന്നാണ് അടുത്ത വർഷം July 14 വരെ ഇങ്ങനെ വാങ്ങുന്നത്. വൈദ്യുതി ഉടൻ വാങ്ങി തുടങ്ങുന്നതാണ് അറിയാൻ സാധിക്കുന്നത്. നിയന്ത്രണത്തിൽ ചെറിയ ഇളവുണ്ടാകും കേട്ടോ. എന്നാൽ പലപ്പോഴും നിയന്ത്രണം അതുപോലെ തന്നെ തുടരേണ്ടി വരും. കാരണം മഴയില്ലാത്ത ദിവസങ്ങളിൽ 600 മെഗാവാട്ട് വരെ വൈദ്യുതിയുടെ കുറവുണ്ട്. ടെൻഡർ വ്യവസ്ഥകളിലും ചില ഭേദഗതികളൊക്കെ അനുവദിച്ചിട്ടുണ്ട്. 5 വർഷത്തേക്ക് 300 മെഗാവാട്ട് വാങ്ങുന്നതിന് ടെൻഡർ വ്യവസ്ഥകളിൽ KCB ആവശ്യപ്പെട്ട ഭേദഗതിയും റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ചിരിക്കുകയാണ്. വൈകാതെ തന്നെ KCB ഇതിനായി ടെൻഡറുകൾ വിളിച്ചു തുടങ്ങും. വ്യാഴാഴ്ച രാത്രി 1.5 മണിക്കൂറോളം വൈദ്യുതി മുടങ്ങിയിട്ടുണ്ടായിരുന്നു. 493 മുതൽ 850 മെഗാവാട്ട് വരെ വൈദ്യുതി നിയന്ത്രിക്കേണ്ടിയും വന്നു. നിയന്ത്രണത്തിൽ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നതിനാലും ന്യായമായ വിലയ്ക്ക് കിട്ടുന്നത് കൊണ്ടുമാണ് 140 കോടി യൂണിറ്റ് വൈദ്യുതി 840 കോടി രൂപ മുടക്കി വാങ്ങാൻ തീരുമാനിച്ചത്. ഈ ചെലവ് ഭാവിയിലെ വൈദ്യുതി നിരക്കിലൂടെ ഉപഭോക്താവിന് തന്നെ നൽകേണ്ടി വരുമെന്നുള്ളത് വാസ്തവമാണ്. എല്ലാത്തിനും വില കൂടുന്നത് പോലെ തന്നെ വൈദ്യുതി ചാർജിനും തുക ഉയരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ കടങ്ങളൊക്കെ തീർത്തല്ലേ പറ്റൂ. ടേക്ക് എ ബ്രേക്കിൽ ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

ടേക്ക് എ ബ്രേക്ക്. ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഓടി തുടങ്ങിയിരിക്കുകയാണ്. രണ്ട് പ്രത്യേകതകളുണ്ട്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ എന്നും ലോകത്തിലെ ഏറ്റവും നീളമേറിയ ബ്രോഡ്ഗേജ് ഹൈഡ്രജൻ ട്രെയിൻ എന്നും ഖ്യാതിയുള്ള നമോ ഗ്രീൻ ട്രെയിനിന്റെ കന്നി സർവീസാണ് ഹരിയാനയിലെ ജിന്ദിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തത്. എണ്ണ പ്രതിസന്ധിക്കിടയിലും ഇന്ത്യയുടെ വികസനം സ്തംഭിച്ചിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് ഈ ഒരു ട്രെയിൻ എന്ന് മോദി വ്യക്തമാക്കുകയും ചെയ്തു. 2014 മുൻപായിരുന്നു പശ്ചിമേഷ്യൻ സംഘർഷം പോലുള്ള സാഹചര്യം ഉണ്ടായതെങ്കിൽ ഇന്ത്യൻ റെയിൽവേ സ്തംഭിക്കുമായിരുന്നു. കാരണം അന്ന് മിക്ക ട്രെയിനുകളിലും ഡീസൽ എഞ്ചിൻ ആയിരുന്നു എന്ന് പറയുന്നു. എന്നാൽ ഇന്ന് 12 വർഷത്തിനിടെ 99% ശൃംഖലയും വൈദ്യുതീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഹൈഡ്രജൻ ട്രെയിനിൽ പ്രവർത്തിക്കുന്ന ട്രെയിനും എത്തിയിരിക്കുന്നു. ഇതും പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുകയുണ്ടായി. കൽക്കരി, നീരാവി എന്നിവയിൽ നിന്ന് ശുദ്ധവും സുസ്ഥിരവുമായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകളിലേക്കുള്ള റെയിൽവേയുടെ വലിയൊരു പരിണാമത്തിന്റെ പുതിയ അധ്യായമാണ് ഈ നാഴികകല്ല്. ശരിക്കും വലിയൊരു മാറ്റം തന്നെയാണ് ഹൈഡ്രജൻ ട്രെയിൻ എന്ന് പറയുന്നത്. പ്രതിദിനം 2 റൗണ്ട് ട്രിപ്പുകളാണ് നിലവിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഒരു വശത്തേക്ക് യാത്ര 2 മണിക്കൂർ എടുക്കും. ചിന്തിൽ നിന്ന് രാവിലെ 7:40 പുറപ്പെടുന്ന ട്രെയിൻ 9:40 സോനിപ്പത്തിലെത്തും. തിരിച്ച് 10:40 സോനിപ്പത്തിൽ നിന്ന് പുറപ്പെട്ട് 1 മണിക്കൂറിൽ ജിദ്ദിലെത്തും. നിരക്ക് 10 രൂപ മുതൽ 35 രൂപ വരെയാണ് പ്രതീക്ഷിക്കുന്നത്. നോർത്തേൺ റെയിൽവേയുടെ ഡൽഹി ഡിവിഷന് കീഴിലുള്ള 89 കിലോമീറ്റർ ദൈർഘ്യമുള്ള ജിദ് സേനാപിത് റൂട്ടിലാണ് കേട്ടോ ഈ സർവീസ്. ഇതിന്റെ യാത്രക്കിടയിൽ ഏകദേശം 12 സ്റ്റേഷനുകളും ഉണ്ടാകും കേട്ടോ. അങ്ങനെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഓടിത്തുടങ്ങുമ്പോൾ അതിനൊപ്പം തിളങ്ങുന്ന ഒരു മലയാളിയുമുണ്ട്. കേൾക്കാം അതിനെപ്പറ്റി. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: തിരികെത്താം ടേക്ക് എ ബ്രേക്കിലേക്ക്. നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യുമ്പോൾ, ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള ഹൈഡ്രജൻ ട്രെയിനുമായി ഇന്ത്യ കുതിക്കുമ്പോൾ പിന്നിലൊരു മലയാളിയുടെ കരസ്പർശം കൂടിയുണ്ട്. ഈ ട്രെയിനിൽ ഹൈഡ്രജൻ സംഭരിക്കാനുള്ള ഡിസ്പെൻസറുകളും ഉയർന്ന മർദ്ദത്തിലേക്ക് മാറ്റാനുള്ള ഉപകരണങ്ങളും കൊച്ചിയിലെ ഫ്ലൂട്രോൺ ഇന്ത്യയാണ് നിർമ്മിച്ചത്. പരിസ്ഥിതി നശിപ്പിക്കാത്ത ഇന്ധനത്തിനായുള്ള അന്വേഷണമാണ് ലോകമെങ്ങും നടക്കുന്നത്. ഹൈഡ്രജൻ ട്രെയിൻ അതിലൊരു കുതിപ്പാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് വലിയൊരു നിർദ്ദേശമാണ് ഹൈഡ്രജൻ ട്രെയിനിലെത്തിയത്. ഉദ്ഘാടനം നടന്ന ഹരിയാനയിലെ ജിദ്ദിൽ നിന്ന് ഫോണിൽ സംസാരിക്കവേ കമ്പനിയുടെ ഡയറക്ടർ ഓപ്പറേഷൻസ് ഷാജു എസ് പറഞ്ഞു. തൃപ്പൂണിത്തറ സ്വദേശിയായ ഷാജു ഭാരത് പെട്രോളിയത്തിലും കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയിലും പ്രവർത്തിച്ച് വിരമിച്ച ശേഷമാണ് ഈ ഫ്ലൂട്രോണിൽ ചേർന്നത്. മലയാളിയായിട്ടുള്ള ടോം ജോസഫാണ് കമ്പനി പ്രസിഡന്റും സിഇഒയും. കാക്കനാട് സ്പെഷ്യൽ ഇക്കണോമിക് സോണിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. അങ്ങനെ ആ കമ്പനിയിൽ നിർമ്മിച്ച ഹൈഡ്രജൻ ഡിസ്പെൻസറുകളാണ് ഇന്ത്യയിൽ ആദ്യമായി പുറത്തിറങ്ങിയ ഹൈഡ്രജൻ ട്രെയിനിൽ ഉപയോഗിക്കുന്നത്. ഹൈഡ്രജൻ സംഭരണം, ഫ്യുവൽ സെൽ, വൈദ്യുതി ഉൽപ്പാദനം, മോട്ടോർ പ്രവർത്തനം, അങ്ങനെ ഒന്ന് രണ്ട് ഘട്ടങ്ങളിലൂടെയാണ് ഈ ഒരു ട്രെയിനിന്റെ പ്രവർത്തനം ടോട്ടലി കടന്നുപോകുന്നത്. വലിയ മാറ്റം തന്നെയാണ് ഇന്ത്യൻ റെയിൽവേയിൽ വന്നിട്ടുള്ളത്. ഇനി ഇതെന്തായാലും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി എത്തേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിലേക്കും വൈകാതെ തന്നെ ഹൈഡ്രജൻ ട്രെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തമ്മിൽ എന്താണ് ബന്ധമെന്ന് നിങ്ങൾ ഇനി ചിന്തിക്കും. E20 പെട്രോളിന്റെ വരവ് കേരളത്തിലെ പഞ്ചസാര വിലയെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഒരു മാസത്തിനിടെ ക്വിന്റലിന് കൂടിയത് 520 രൂപയാണ്. E20 പെട്രോളിന് ആവശ്യമായ എഥനോൾ നിർമ്മാണത്തിന് കരിമ്പ് കൂടുതൽ ഉപയോഗിക്കുന്നത് കാരണമാണ് പഞ്ചസാര ഉൽപ്പാദനത്തിൽ വലിയ കുറവ് വന്നത്. അങ്ങനെ വലിയ കുറവ് വന്നത് കാരണം വിലക്കയറ്റം ഉണ്ടായി. ഇതാണ് കച്ചവടക്കാർ പറയുന്നത്. സംസ്ഥാനത്ത് ജൂണിൽ ക്വിന്റലിന് 4380 രൂപയായിരുന്നു പഞ്ചസാരയ്ക്ക്. ഇപ്പോഴത് 4900 രൂപയായി. ഇനി 5000ത്തിലേക്കും കടക്കാനുള്ള സാധ്യതയുണ്ട്. ചില്ലറ വിൽപ്പനയിൽ കിലോയ്ക്ക് 6 രൂപ വരെയാകും വർധന വരിക. ലോകത്ത് കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലാണ് കൂടുതൽ കൃഷി നടക്കുന്നത്. കേരളത്തിലേക്ക് ആവശ്യമായ പഞ്ചസാരയുടെ നല്ലൊരു ശതമാനവും എത്തുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. എല്ലിനോ പ്രതിഭാസം കാരണം മൺസൂൺ വൈകിയതും കരിമ്പ് കൃഷിയെ ബാധിച്ചിട്ടുണ്ട്. പഞ്ചസാര ഉൽപ്പാദനത്തിനെ അപേക്ഷിച്ച് കരിമ്പിൽ നിന്ന് നേരിട്ട് എഥനോൾ നിർമ്മിക്കുന്നത് പഞ്ചസാര മില്ലുകൾക്ക് കൂടുതൽ ലാഭകരമാണ്. അതുകൊണ്ട് തന്നെ അവർ എഥനോൾ നിർമ്മിക്കുന്നുമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം ഉൽപ്പാദനത്തെ ബാധിച്ചതോടെ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കാൻ പഞ്ചസാര കയറ്റുമതി കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കുകയാണ്. September 30 വരെയാണ് ഈ ഒരു നിരോധനം എന്ന് പറയുന്നത്. എന്തായാലും E20 പെട്രോള് വന്നതോടുകൂടി പഞ്ചസാര വില ഇങ്ങനെ കുതിച്ചുയരുമെന്ന് നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നു. അതാണ്, ഓരോ കാര്യങ്ങളും പരസ്പരം അത്രത്തോളം കണക്റ്റഡ് ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ജി വി. സ്റ്റേ ട്യൂൺഡ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ലൈസൻസ് എടുക്കാൻ തയ്യാറെടുക്കുന്നവർക്ക് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് നമുക്കിനി ഓട്ടോമാറ്റിക് കാറുകളിലും എടുക്കാം. സംസ്ഥാനത്ത് ഓട്ടോമാറ്റിക് ഗിയർ കാറുകളുടെ വിൽപ്പന വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഓട്ടോമാറ്റിക് കാറുകളും ഡ്രൈവിംഗ് ടെസ്റ്റിന് അനുവദിക്കുമെന്നുള്ള ഒരു തീരുമാനമെടുത്തത്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടനാ പ്രതിനിധികളുമായിട്ട് ഗതാഗത വകുപ്പ് മന്ത്രി നടത്തിയ ഒരു ചർച്ചയിലാണ് ഇക്കാര്യം അംഗീകരിക്കാമെന്ന് അറിയിച്ചിട്ടുള്ളത്. ഫൈനൽ തീരുമാനമൊന്നും തന്നെ ആയിട്ടില്ല. ലേണേഴ്സ് ടെസ്റ്റിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിന്റെ ഓപ്ഷൻ 4-3 കുറയ്ക്കാനും സാധ്യതയുണ്ട്. ഓരോ RTO ഓഫീസിലും ലേണേഴ്സ് ടെസ്റ്റിനായിട്ട് 10 പുതുതായിട്ട് അനുവദിക്കും. ഡ്രൈവിംഗ് ടെസ്റ്റിലും ലേണേഴ്സ് ടെസ്റ്റിലും പരീക്ഷാർത്ഥികളുടെ എണ്ണം 40-60 ഉയർത്തുകയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ വർദ്ധിപ്പിച്ച് സ്ലോട്ട് കൂട്ടുകയോ ചെയ്യാമെന്നത് സംബന്ധിച്ചും ചർച്ച നടക്കുകയുണ്ടായി. മുടങ്ങിക്കിടക്കുന്ന ടെസ്റ്റുകൾ നിർബന്ധിതമായിട്ട് പൂർത്തീകരിക്കാനും സാധ്യതയുണ്ട്. ഡ്രൈവിംഗ് സ്കൂൾ പാർക്കിംഗ് ഏരിയ വെതർ പ്രൂഫ് ആക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ ചേർത്തിട്ടുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ദൂരപരിധിയും ഒഴിവാക്കിയിട്ടുണ്ട്. സൈറ്റുകളിലെ തകരാറുകൾ മൂലമുണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കാൻ കേരളത്തിന് മാത്രമായി പുതിയ സെർവർ നിർമ്മിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കുമെന്ന് മന്ത്രി യോഗത്തിൽ അറിയിച്ചു കഴിഞ്ഞു. ലേണേഴ്സിന്റെ രേഖകൾക്ക് അറ്റസ്റ്റ് ചെയ്ത കോപ്പി മതിയാകും. അക്രെഡിറ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉടനുണ്ടാകില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ആരംഭിക്കുന്ന മുറയ്ക്കായിരിക്കും. തീർച്ചയായിട്ടും അതും ആലോചിക്കുക. അതുപോലെ തന്നെ KSRTC പ്രത്യേക പരിഗണനയൊന്നും നൽകുന്നില്ലെന്നും അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസിൽ മറ്റു ബ്രാഞ്ചുകളോ അല്ലെങ്കിൽ വ്യാജ സ്കൂളുകളോ ഒക്കെ ശ്രദ്ധയിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതും സസ്പെൻഡ് ചെയ്യും. അങ്ങനെ ചില സുപ്രധാന തീരുമാനങ്ങളാണ് എടുക്കാൻ പോകുന്നത്. തീരുമാനങ്ങളൊക്കെ ചർച്ച നടക്കുന്നതേ ഉള്ളൂ. അത് ഫൈനലൈസ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞത്. ബ്രേക്കിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺഡ്.

ടേക്ക് എ ബ്രേക്ക്. 1550 രൂപയ്ക്ക് രാജകീയ യാത്ര. കേരളത്തിലേക്ക് ആദ്യ ഫ്ലൈ ബസ് അവതരിപ്പിച്ചിരിക്കുകയാണ് കർണാടക RTC. ബംഗളൂരു കാമ്പേഗൌഡ രാജേന്ദ്ര വിമാനത്താവളത്തിൽ നിന്നും കോഴിക്കോട്ടേക്കും തിരിച്ചുമാണ് പ്രതിദിന സർവീസ്. 41 സീറ്റുള്ള സെമി സ്ലീപ്പർ AC ബസ്സാണ് സർവീസ് നടത്തുന്നത്. ബംഗളൂരു വിമാനത്താവളത്തിലെ 1st ടെർമിനലിൽ നിന്ന് യാത്ര തുടങ്ങി 2nd ടെർമിനലിലെ യാത്രക്കാരെയും കയറ്റിയാകും യാത്ര തുടങ്ങുക. ബംഗളൂരുവിൽ നിന്നും രാത്രി 10:45 പുറപ്പെടുന്ന ബസ് പിറ്റേ ദിവസം രാവിലെ 7:15 കോഴിക്കോട്, മൈസൂർ 2:45, ഹൊസൂർ 3:30 എന്നിങ്ങനെയൊക്കെയാണ് സമയം. ബംഗളൂരു കോഴിക്കോട് യാത്രയ്ക്ക് 1550 രൂപയാണ് ഇതിന്റെ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത്. മലബാറിൽ നിന്നുള്ള യാത്രക്കാർക്ക് പുതിയ സർവീസ് വളരെയധികം പ്രയോജനപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നിലവിൽ ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് മൈസൂരു, മടിക്കേരി, കാന്താപുരം എന്നിവിടങ്ങളിലേക്ക് സർവീസ് ഓൾറെഡി ഈ ബസ് നടത്തുന്നുണ്ട്. ബംഗളൂരുവിൽ വിമാനമിറങ്ങി നാട്ടിലെത്താൻ വലിയ തുക മുടക്കി ടാക്സി വിളിക്കുന്നവർക്ക് ഈ ബസ് സർവീസ് വളരെയധികം സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. ബംഗളൂരു വിമാനത്താവളത്തിൽ ഇറങ്ങി കേരളത്തിലേക്ക് പോകാൻ, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ഗതാഗത കുരുക്കിലും മറ്റും നിലവിൽ 2 മണിക്കൂറോളം സമയമെടുക്കാറുണ്ട്. അതൊഴിവാക്കാനും ഈ ഫ്ലൈ ബസ് വളരെയധികം സഹായിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. അപ്പോ ഫ്ലൈ ബസിന്റെ ടിക്കറ്റ് സൈറ്റിലൂടെ ബുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് കർണാടക RTC അറിയിച്ചിട്ടുണ്ട്. അത്യാവശ്യം ലക്ഷറിയസ് ആയിട്ടുള്ള ബസ് തന്നെയാണ്. അതുകൊണ്ട് വലിയ യാത്രാ ക്ഷീണമൊന്നുമില്ലാതെ നമ്മുടെ മലയാളികൾക്ക് കേരളത്തിലേക്ക് വരാനായിട്ട് സാധിക്കും. ഈ ബോൾ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: ദിവസം ഒരു നേരമെങ്കിലും ചിക്കൻ കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇനിയിപ്പോ അത് ഒഴിവാക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഉൽപാദനം കുറഞ്ഞതുകൊണ്ട് സംസ്ഥാനത്ത് കോഴി ഇറച്ചിയുടെ വില കുതിച്ചുയരുകയാണ്, അതായത് തീ പോലെ പൊള്ളുകയാണ്. മത്സ്യലഭ്യതയും ഇറച്ചിക്കോഴി ഉൽപാദനവും കുറഞ്ഞത് മൂലമാണ് സംസ്ഥാനത്ത് കോഴി ഇറച്ചിയുടെ വില കുതിക്കുന്നത്. കിലോയ്ക്ക് 184 രൂപ വരെയാണ് കഴിഞ്ഞ ദിവസം ഉയർന്നത്. ഉൽപാദനം കൂടിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. പല സ്ഥലങ്ങളിലും പല വിലയാണ്. കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള കുറെ കാരണങ്ങൾ കൊണ്ടാണ് കോഴിക്കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് കൂടുന്നത്. അങ്ങനെ പൗൾട്രി ഫാം ഉടമകൾ വല്ലാത്ത പ്രതിസന്ധിയിലുമാണ്. മുമ്പ് 100 കുഞ്ഞുങ്ങൾ വരെ വളർത്തുമ്പോൾ ഏകദേശം 10 വരെ നോർമലി ചത്തുപോകാറുണ്ടായിരുന്നു. അടുത്തിടെയായിട്ട് ഇത് 25 വരെ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. അതായത് കുഞ്ഞുങ്ങളുടെ വളർച്ചയിലും കാര്യമായിട്ടുള്ള വ്യതിയാനമുണ്ട്. 45 ദിവസം പ്രായമായ കോഴികളെയാണ് ഇറച്ചിക്കായിട്ട് വിൽക്കാറ്. സാധാരണ ഒരു കോഴിക്ക് 1.8 കിലോഗ്രാം വരെ തൂക്കമുണ്ടാകാറുണ്ട്. എന്നാൽ ഇപ്പോൾ അത്രയും പ്രായമായ കോഴികൾക്ക് 1 കിലോയിലധികം പോലും ഭാരമുണ്ടാകുന്നില്ല എന്നുള്ളതും ഒരു പ്രശ്നമാണ്. ഇനി അടുത്ത പ്രശ്നം എന്താണെന്ന് അറിയണ്ടേ? തീറ്റ വില ക്രമാതീതമായിട്ട് കൂടുന്നതാണ്. ഇത് കർഷകർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇതുമൂലം കർഷകർ ഫാമുകൾ ഒഴിച്ചിടുകയാണ്. കോഴികളുടെ ഭാരക്കുറവ് വലിയ നഷ്ടമുണ്ടാക്കുകയാണെന്നാണ് ചെറിയ വ്യാപാരികളൊക്കെ തന്നെ പറയുന്നത്. ഇനി അടുത്ത കാര്യമാകട്ടെ, ഇന്ധനത്തിന്റെ വില കൂടിയതും ഗതാഗത ചെലവിലുണ്ടായ മാറ്റവും ഈ ഇറച്ചി വില ഉയരാനിടയാക്കിയിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലമായതോടെ സംസ്ഥാനത്ത് മത്സ്യലഭ്യത കുറഞ്ഞിട്ടുണ്ട്. ഇതോടെ കോഴി ഇറച്ചിക്ക് ആവശ്യക്കാരും കൂടുതലാണ്. ഉൽപാദനം കുറഞ്ഞതും ആവശ്യക്കാർ ഏറിയതും വില കൂടാനിടയാക്കിയിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ ഇനി 2 കൂടിയുണ്ട്. നിരോധനം അവസാനിക്കുന്നതോടെ ഇറച്ചി വില കുറയുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. എന്തായാലും ഈ കണക്കിന് പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. E20 പെട്രോള് വന്നതോടുകൂടി കരിമ്പിൽ നിന്ന് എഥനോൾ നിർമ്മിക്കുന്നത് കാരണം പഞ്ചസാരയുടെ വില കൂടിയതും നമ്മൾ നേരത്തെ കേട്ടിരുന്നു. അങ്ങനെ എല്ലാം പരസ്പരം കണക്റ്റഡ് ആയതുകൊണ്ട് മനുഷ്യന് ജീവിക്കാനുള്ള അവശ്യ സാധനങ്ങളുടെ ഒക്കെ വില കുതിച്ചുയരുകയാണ്. എന്തായാലും ഒരു പരിഹാരം ഇത്രയും പെട്ടെന്നുണ്ടാകട്ടെ. ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് വൈറ്റിപ്പിക്കുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ലൈഫിൽ നമുക്ക് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്ന്? ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സഹായം ചോദിക്കുമ്പോൾ സ്നേഹത്തോടെ പറ്റില്ല എന്ന് പറയാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും. മറ്റുള്ളവരെ സങ്കടപ്പെടുത്തേണ്ട എന്ന് കരുതി നമുക്കൊട്ടും താല്പര്യമില്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ തലയാട്ടും. സ്വന്തം ബുദ്ധിമുട്ടുകൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഓടും. പക്ഷെ ഒന്ന് ഓർക്കുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന ഓരോ എസും നമ്മളോട് തന്നെ പറയുന്ന വലിയൊരു നോയാണ്. നമ്മുടെ സ്വന്തം സമയത്തിനും നമ്മുടെ സന്തോഷത്തിനും നമ്മൾ തന്നെ വിലയിടേണ്ടതുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും മറന്നുപോകും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ എന്തിനാണ് ഈ നോ പറയാൻ ഇത്രയധികം ഈ ലൈഫിൽ ഭയക്കുന്നത്? പ്രധാന കാരണം, നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അവർ നമ്മളെ വെറുക്കുമോ അല്ലെങ്കിൽ ആ ബന്ധം തകരുമോ എന്ന പേടിയാണ്. എങ്ങനെയെങ്കിലും എല്ലാവർക്കും നല്ലവനായിരിക്കണമെന്ന ആഗ്രഹമാണ് ഇതിന് പിന്നിൽ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെപ്പോഴും യേശു പറഞ്ഞത് കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു ബന്ധം ഒരിക്കലും സത്യസന്ധമല്ല. അത് പ്രണയമായാലും സൗഹൃദമായാലും. നിങ്ങളെ ശരിക്കും മനസ്സിലാക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ നോയെ ബഹുമാനിക്കാൻ കഴിയും. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവർക്ക് മനസ്സിലാകും. അവിടെ നിർബന്ധങ്ങൾക്ക് സ്ഥാനമില്ല. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ഈ ലൈഫിലെ പലപ്പോഴും നോ പറയുന്നത് ഒരു അഹങ്കാരമായിട്ടാണ് പലരും കാണുന്നത്. പക്ഷേ സത്യത്തിൽ അത് അഹങ്കാരമല്ല, അതൊരു സെൽഫ് റെസ്പെക്റ്റ് ആണ്, നമ്മൾ നമുക്ക് തന്നെ നൽകുന്ന ബഹുമാനം. എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് മാത്രം ഞാൻ വാക്ക് കൊടുക്കുന്നുള്ളൂ എന്ന് തീരുമാനിക്കുന്നത് ഒരു വലിയ കാര്യമാണ്. മറ്റുള്ളവർക്ക് മുന്നിൽ നല്ലവനാകാൻ വേണ്ടി മാത്രം ജീവിക്കാൻ തുടങ്ങിയാൽ സ്വന്തം ജീവിതം ജീവിക്കാൻ നമുക്ക് സമയം കിട്ടില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ എനിക്ക് കഴിയില്ല എന്ന് പറയാൻ ശീലിക്കുന്നത് തന്നെയാണ് നല്ലത്. കേൾക്കാം, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, എപ്പോഴും എല്ലാവർക്കും വേണ്ടി ഓടി നടക്കുമ്പോൾ നമ്മൾ ശരിക്കും അനുഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, വല്ലാത്തൊരു മാനസിക സമ്മർദ്ദം. നമ്മുടെ കപ്പാസിറ്റിക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് അവസാനം അത് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന സ്ട്രെസ് വളരെ വലുതാണ്. ഒന്ന് ഓർക്കുക, നിങ്ങളുടെ സമാധാനമാണ് മറ്റെന്തിനേക്കാളും വലുത്. മറ്റൊരാളുടെ താല്പര്യത്തിന് വേണ്ടി നിങ്ങളുടെ ഉറക്കവും സമാധാനവും കളയേണ്ട കാര്യമില്ല. അതുകൊണ്ട് സ്വന്തം മെന്റൽ ഹെൽത്ത് സംരക്ഷിക്കാൻ വേണ്ടിയെങ്കിലും ചില സമയങ്ങളിൽ നമ്മൾ നിർബന്ധമായും ലൈഫിൽ നോ പറഞ്ഞേ തീരും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ലൈഫിൽ നോ പറയുക എന്ന് വെച്ചാൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ മറ്റുള്ളവരെ അപമാനിക്കുകയോ ചെയ്യുക എന്നല്ല അർത്ഥം. വളരെ സ്നേഹത്തോടെ നമുക്ക് പറ്റില്ല എന്ന് പറയാൻ കഴിയും. ക്ഷമിക്കണം, എനിക്കിപ്പോൾ ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് തുറന്നു പറയാൻ ഒരുപാട് കാരണങ്ങൾ നിരത്തേണ്ട ആവശ്യമില്ല. സത്യസന്ധമായി കാര്യങ്ങളെ അവതരിപ്പിക്കുക. ആദ്യം അവർക്ക് ചെറിയൊരു വിഷമം തോന്നിയാലും പിന്നീട് അവർക്കത് മനസ്സിലാവും. കള്ളം പറഞ്ഞ് ഒഴിവാക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സത്യം പറഞ്ഞ് സ്നേഹത്തോടെ പിന്മാറുന്നത്. ശരിയല്ലേ? കേൾക്കാം, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മുടെയൊക്കെ ലൈഫിൽ ചില അതിരുകൾ അല്ലെങ്കിൽ ബൗണ്ടറീസ് വളരെ അത്യാവശ്യമാണ്. ആരും വന്ന് കയറി ഇടപെടാൻ പാടില്ലാത്ത ചില സ്പേസ് നമുക്കെല്ലാവർക്കും ഉണ്ട്. നമ്മൾ നോ പറയുമ്പോൾ ആ അതിരുകളാണ് നമ്മൾ വരയ്ക്കുന്നത്. ആ ഒരു നോ കേൾക്കുമ്പോൾ നിങ്ങളെ വിട്ടുപോകുന്നവരെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്. കാരണം അവർ നിങ്ങളെ ആയിരുന്നില്ല സ്നേഹിച്ചിരുന്നത്. നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിരുന്ന കാര്യങ്ങളെ മാത്രമായിരുന്നു. അങ്ങനെയുള്ളവർ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, മാറ്റങ്ങൾ ഒരിക്കലും ഒറ്റയടിക്ക് സംഭവിക്കില്ല. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. നാളെ മുതൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ചിരിച്ചുകൊണ്ട് തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു നോക്കുക. അതൊക്കെ നിങ്ങൾക്ക് ചെറിയൊരു കുറ്റബോധം തോന്നും, പക്ഷേ പതിയെ പതിയെ വല്ലാത്തൊരു സമാധാനം ഫീൽ ചെയ്യും. കാരണം അപ്പോൾ മുതൽ നിങ്ങൾ നിങ്ങൾക്കായി ജീവിച്ച് തുടങ്ങുകയാണ്. മറ്റുള്ളവർക്ക് മുന്നിൽ തലയാട്ടുന്നത് നിർത്തി നിങ്ങളുടെ സ്വന്തം സന്തോഷങ്ങൾക്ക് നിങ്ങൾ എസ് പറയാൻ പഠിക്കുകയാണ്. സോ ലൈഫിൽ നോ പറയാൻ പഠിക്കുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: എന്താ പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നേ?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നെ ആലോചിച്ച് ഞാൻ ഈ ട്യൂൺ കമ്പോസ് ചെയ്തത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാത്തുവരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഏഴാം ബഹറിന്റെ അക്കരെ നിന്നൊരു കസ്തൂരി മണമുള്ള കാറ്റ്,
2: കാറ്റ്, കാറ്റ്, കാറ്റ്.

సగమ పని సగా మగ జని జ పని మ బ గ మ బ మగ బ మగ జని జ బ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്വന്തമെന്ന് അവകാശപ്പെടാനുള്ള അർഹത എനിക്കില്ല, എങ്കിലും എൻ്റെ രാധ. സ്വാതിനാളിൽ ചിപ്പിക്കുള്ളിൽ വീണ മഴത്തുള്ളി പോലെ അവളെൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു മണിമുത്തായി. എൻ്റെ ഏകാന്ത സന്ധികളിൽ ഒരു പൊൻ താരകയായി അവൾ ഉദിച്ചുയരുന്നു. എൻ്റെ നിശാസ്വപ്നങ്ങളിൽ ഈറൻ നിലാവ് പോലെ അവൾ വന്ന് നിറയുന്നു. അവളോ രാഗവിലോലയായിരുന്നു. അകലും തോറും അവൾ എന്നോടടുത്തു വന്നു. വ്രതഭംഗി അറിയട്ടെ എന്ന് ഞാൻ കളി പറഞ്ഞപ്പോൾ, നൂറ് നൂറ് ജന്മങ്ങളായി നോമ്പ് നൂൽക്കുന്ന തിരുവാതിര തന്നെയാണ് ഈ രാധ എന്നവൾ പറഞ്ഞു. ഗോപികേ, നീ അറിയുന്നില്ല, ഏത് നിമിഷവും ഉടഞ്ഞു പോകാവുന്ന നീർക്കുമലകളാണ് നിന്റെ സ്വപ്നങ്ങൾ.